0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 19, സൂറ മറിയം 16 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാരി മിഷാരി റാഷിദ് അൽഫാസി

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ ഖാരിയും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽകഹ്ഫ് വചനം 10.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ് എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ശംസ് നമുക്ക് ഓതാം. أعوذ بالله من الشيطان

അപ്പോൾ സൂറത്തു ഷംസ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്തിലെ നിയമങ്ങൾ നോക്കാം. സൂറത്തുൽ ബലദാണ്, 20 ആയത്തുകളുണ്ട്. നോക്കാം, ലാ ഉഖ്സിമു മദ്ദുണ്ട്, ലാ ഉഖ്സിമു മദ്ദ് മുൻഫസിൽ, പിന്നെ ബലദ് ഒന്ന് അമർത്തി ഉച്ചരിക്കുക, പിന്നെ വ അൻത, ഇങ്ങനെ വ അൻത, ആ പിന്നെ ഹില്ലുംബി, ആ കലാബാണ്, തൻവിൻ ശേഷം ബാ. വവാലിദിൻ വമാ, അല്ലം നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിലാഗുന്ന, ലം യറഹു ഇളുഹാറ്, പിന്നെ റഹു ചെറിയൊരു മദ്ദ്, അലം നജഅൽ ലഹു രണ്ട് ലാം ഒന്നിച്ചൊന്നുകൊണ്ട് അത് ഒരു മുശദ്ദദായ ലാമി ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കുക. വലിസാനൗവ ഫലഖ്തഹമൽ അഖബ وما أدراك ما العقبة فك رقبة أو إطعام في إطعام في يوم ذي رند إطعام في إخفاء يوم ذي أبدا إخفاء أبدا رند إطعام

0: പിന്നെ യതീമൻദ അതുപോലെ തന്നെ ഔ മിസ്കീനന്ദ അതേ ശാന്തൻ ഔ മിസ്കീനന്ദ
1: ഔ മിസ്കീനന്ദ
0: സമകാന മിനല്ലദീന ആമനു വതവാസോ ബിസ്സബ്രി വതവാസോ ബിൽമർഹമ ഉലൈക മദ് ഉലൈക മദ് പിന്നെ വല്ലദീന കഫറു ബി ആയാത്തിനാഹും ഹും അസ്ഹാബുൽ ഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറും عليهم نار مؤصدة
1: عليهم نار
0: അവിടെ മീമോ ഒന്നും വേണ്ട അലൈഹിം നാർ ഇൽഹാറൻ അലൈഹിം നാർ
1: അലൈഹിം നാർ مؤصدة
0: ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇത് നമുക്ക് വദാ വാഖിറു ദവാനാ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിച്ചത് സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
1: وَلَكُمْ نِصْفُ مَا تَرَكَ أَزْوَاجُكُمْ إِن لَّمْ يَكُن لَّهُنَّ وَلَدٌ

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം തഫ്സീർ അമാനി. പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 46. യൂസുഫേ, അയ്യുഹസ്സുദ്ദീഖു, ഹേ സത്യസന്ധ, അഫ്തിന, ഞങ്ങൾക്ക് വിധി നൽകണം. ഫീ സബ്ഇ, ഏഴിൽ അഥവാ ഏഴിന്റെ കാര്യത്തിൽ. ബഖറാത്തിൻ, പശുക്കൾ. സിമാനിൻ, തടിച്ചു കൊഴുത്ത. യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു. സബ്ഉൻ, ഏഴെണ്ണം. ഇജാഫുൻ, മെലിഞ്ഞവ. വസബ്ഇ, ഏഴിലും അഥവാ ഏഴിൻ്റെയും. സുംബുലാത്തിൻ, കതിരുകൾ. ഖുദ്രിൻ, പച്ചയായ. വഉഖറ, വേറെയും. ഏഴ്. യാബിസാത്തിൻ, ഉണങ്ങിയവ. ലഅല്ലി, ഞാനായേക്കാം അഥവാ ആകുവാൻ വേണ്ടി. അർജിഉ, ഞാൻ മടങ്ങും. ഇലന്നാസി, മനുഷ്യരിലേക്ക്. ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി അഥവാ അവർ ആയേക്കാം. യഅലമൂൻ, അവർ അറിയും.
5: يوسف أيها الصديق أفتنا في سبع بقرات سمان يأكلهن سبع عجاف

0: അവൻ പറഞ്ഞു, യൂസുഫ്, ഹേ സത്യസന്ധ, ഏഴു തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ഏഴ് പച്ച ധാന്യക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയവയുടെയും കാര്യത്തിലും എനിക്ക് ആ മനുഷ്യരുടെ അടുക്കലേക്ക് അവർക്കറിയുവാൻ വേണ്ടി അതും കൊണ്ട് മടങ്ങിച്ചെല്ലാമല്ലോ.
1: വചനം 47. ഖാല, അദ്ദേഹം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം, സബ സിനീന, ഏഴു കൊല്ലങ്ങൾ, ദഅബൻ, പതിവായി അഥവാ തുടർച്ചയായി, ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തത്, ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക, ഫീ സുംബുലിഹി, അതിൻ്റെ കതിരിൽ, ഇല്ലാ കലീലൻ, അല്പമൊഴികെ, മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നതിൽ നിന്നുള്ള.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം പതിവായി കൃഷി ചെയ്യും അഥവാ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിനെ അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുവിൻ, നിങ്ങൾ തിന്നു കഴിക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 48. സുമ്മയതി, പിന്നെ വരും, മിമ്പതിദാലിക, അതിന്റെ ശേഷം, സബ്ഉൻ ഷിദാദുൻ, കഠിനങ്ങളായ 7 കൊല്ലം, യഅകുൽന, അവ തിന്നും, മാ ഖദ്ദംതും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത്, ലഹുന്ന, അവയ്ക്കായി, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മ തുഹ്സിനൂൻ, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽപ്പെട്ട.

0: പിന്നീട് അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലം വരും. അവ അഥവാ ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമൊക്കെ അവ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 49. തുമ്മയതി, പിന്നെ വരും, മിമ്പാതി, ശേഷം, ദാലിക, അതിൻ്റെ, ആമുൻ, ഒരു സംവത്സരം അഥവാ ഒരു വർഷം, ഫീഹി, അതിൽ, യുഗാസു, സഹായം നൽകപ്പെടും അഥവാ മഴ കിട്ടും, അന്നാസു, മനുഷ്യർക്ക്, വഫീഹി, അതിൽ, യാസിറൂൻ, അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും.

0: പിന്നെ അതിനുശേഷം ഒരു സംവത്സരം വരും, അതിൽ മനുഷ്യർക്ക് മഴ മൂലം രക്ഷ നൽകപ്പെടും. അതിൽ അവർ പിഴിഞ്ഞെടുക്കുക അഥവാ ആട്ടിയെടുക്കുകയും ചെയ്യും.
1: പാനീയകാര്യസ്ഥൻ കാരാഗൃഹത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവൻ ചെന്ന് അദ്ദേഹത്തോട് രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. ഇത്രയും കാലം തന്നെ വിസ്മരിച്ച ശേഷം ഇപ്പോൾ ഈ ഒരാവശ്യം നേരിട്ടപ്പോൾ മാത്രം തന്നെക്കുറിച്ച് ഓർമ്മ വന്നതിനെപ്പറ്റി പ്രതിഷേധിക്കാതെ വേഗം അവന് മറുപടി കൊടുത്തു. 7 തടിച്ച പശുക്കൾ നിലമുഴുതു കൃഷി ചെയ്യുവാൻ പറ്റുന്ന 7 വർഷങ്ങളെയും പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെയും സമൃദ്ധമായ വിളവിനെയും 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയും കുറിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലം നന്നായി കൃഷി നടത്തണം. അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കതിരോടെ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്ക് കരുതി വെക്കണം. പിന്നീട് വരുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ ആ സൂക്ഷിക്കപ്പെട്ട ധാന്യം ഉപയോഗപ്പെടുത്താം. വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയൊക്കെ അന്ന് ഉപയോഗിക്കാം. പഞ്ഞത്തിന്റെ വർഷങ്ങൾ കഴിയുന്നതോടെ ഇഷ്ടം പോലെ മഴയും മറ്റും ലഭിച്ചു സുഖകരമായ വർഷമായിരിക്കും ലഭിക്കുക. അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും എടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പൊരുളും. തന്റെ രാഷ്ട്രത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഈ മഹത്തായ വ്യാഖ്യാന വിവരം കേട്ടറിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനകർത്താവിനെ അഥവാ യൂസഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി രാജാവ് കൂടുതൽ അന്വേഷിച്ചറിയുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ.
2: വചനം 50. വഖാല, പറയുകയും ചെയ്തു. അൽ മലികു, രാജാവ്. ഇഅ്തൂനീ, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബിഹി, അവനെ. ഫലമ്മാ ജാഅഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ. അർറസൂലു, ദൂതൻ. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇർജിഅ, നീ മടങ്ങുക. ഇലാ റബ്ബിക, നിന്റെ യജമാനനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. മാബാലു, നിലപാടെന്താണ്. അന്നിസ്വതി, സ്ത്രീകളുടെ. അല്ലാത്തി ഖത്തഅന, മുറിപ്പെടുത്തിയ. ഐദിയഹുന്ന, അവരുടെ കൈകളെ. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. ബിക്കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി. അലീം, അറിയുന്നവനാണ്.
3: വഖാലൽ മലികു തൂനീ ബി فلما جاءه الرسول قال ارجع إلى ربك

0: ദൂതൻ വന്ന മാത്രയിൽ തന്നെ തടവിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഒരു സംശയിക്കപ്പെട്ട കേടിയായിക്കൊണ്ട് അഥവാ കൊള്ളരുതാത്തവനായിക്കൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി രാജാവ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മുമ്പ് തന്റെ കാരണത്താൽ കൈകൾ മുറിപ്പെടുത്തുകയും അതിനെ തുടർന്ന് അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളുമായി ഒരു സത്യാന്വേഷണം നടത്തി തന്റെ നിരപരാധിത്വവും പരിശുദ്ധിയും പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ പുറത്തു പോകേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മാന്യതയും ധീരതയും ദൃഢമനസ്കതയും ഇതിൽ നിന്നു വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു: യൂസുഫ് അലൈഹി സ്വലാം താമസിച്ചത്ര കാലം ഞാൻ തടവിൽ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കുവാൻ ചെന്നവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. രാജാവ് അന്വേഷണം നടത്തി.
1: വചനം 51. ഖാല, അദ്ദേഹം പറഞ്ഞു: മാ ഖതുബുകുന്ന, നിങ്ങളുടെ വിശേഷം എന്താണ്? അഥവാ നിങ്ങളുടെ കാര്യമെന്താണ്? ഇദ്റാവത്തുന്ന, നിങ്ങൾ വശീകരണ ശ്രമം നടത്തിയപ്പോൾ. യൂസുഫ യൂസുഫിനോട്: അൻ നഫ്സിഹി, അവനുവേണ്ടി, അഥവാ അവനെ വശപ്പെടുത്താൻ. ഖുൽന, അവർ പറഞ്ഞു: ഹാശലില്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അലൈഹി, അദ്ദേഹത്തെപ്പറ്റി. മിൻസൂഇൻ, ഒരു തിന്മയും. ഖാലത്ത്, പറഞ്ഞു ഇമ്രഅതു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിന്റെ. അൽ ആന, ഇപ്പോൾ. ഹസ്ഹസ, വെളിപ്പെട്ടു അഥവാ വ്യക്തമായി. അൽ ഹഖു, യഥാർത്ഥം. അന, ഞാൻ അഥവാ ഞാൻ തന്നെ. റാവത്തുഹു, അവനോട് വശീകരണ ശ്രമം നടത്തി. അൻ നഫ്സിഹി, അവനു വേണ്ടി. വഇന്നഹു, നിശ്ചയമായും അവൻ. ലമിന സ്വാദിഖീൻ, സത്യവാന്മാരിൽ പെട്ടവൻ തന്നെ.
2: ഖാല മാ ഖതുബുകുന്ന ഇദ്റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حسحس الحق أنا راودته عن نفسه وإنه لمن الصادقين
3: അദ്ദേഹം അഥവാ രാജാവ് പറഞ്ഞു: സ്ത്രീകളെ, നിങ്ങൾ യൂസുഫിനോട് വശീകരണ ശ്രമം നടത്തിയപ്പോൾ ഉണ്ടായ നിങ്ങളുടെ വിശേഷമെന്ത്? അവർ പറഞ്ഞു: അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവനെപ്പറ്റി യാതൊരു തിന്മയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ പറഞ്ഞു: ഇപ്പോൾ യഥാർത്ഥം വെളിവായിരിക്കുന്നു, ഞാനെത്രേ അവനോട് വശീകരണ ശ്രമം നടത്തിയത്, അവൻ സത്യവാന്മാരിൽ പെട്ടവൻ തന്നെയാണ് താനും.
1: വചനം 52. ദാലിക, അത്. ലിയഅലമ, അവൻ അഥവാ അദ്ദേഹം അറിയുവാൻ വേണ്ടിയാകുന്നു. അന്നീ, ഞാൻ എന്ന്. ലം അഹുൻഹു, അദ്ദേഹത്തെ അഥവാ അവനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന്. ബിൽ ഗൈബി, അഭാവത്തിൽ അഥവാ മറവിൽ. വ അന്നല്ലാഹ, അല്ലാഹു എന്നതിനാലും. ലായഹ്ദി, അവൻ നേർവഴിക്കാക്കുകയില്ല. കൈദ, തന്ത്രത്തെ. അൽഖായിനീൻ, ചതിയന്മാരുടെ.

0: അത് അഥവാ അങ്ങനെ പറഞ്ഞത് അവനെ അവന്റെ അഭാവത്തിൽ ഞാൻ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ അറിയുവാൻ വേണ്ടിയാകുന്നു. വഞ്ചകന്മാരുടെ തന്ത്രത്തെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതിനാലുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ

0: ഭാഗമായി അമാനി മോലയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പടി കാതോർക്കുക, ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

علمك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

الأرض بالحق ويوم يقول كن فيكون قوله الحق وله

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ, ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽആസിഫാതി അസ്ഫ, ഫൽആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽആസിഫാതി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാതി നശ്റ, വന്നാശിറാതി നശ്റ, നൂന് ശബ്ദുണ്ട്, മണിക്കുക. فَالْفَارِقَاتِ فَرْقَا فَالْفَارِقَاتِ فَرْقَا فَرْقَا قَافِنُ പകരം കാഫ് ആകുന്നത് ഫർഖാ, ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഹ്റജ്. ഫൽഫാരിഖാതി ഫർഖാ എന്ന് തന്നെ പറയുക. ഫൽമുൽഖിയാതി ദിക്റാ, ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ, ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. فإذا النجوم طمست, فإذا النجوم طمست, طو طمست, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് തായിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം. وإذا السماء فرجت, وَإِذَا السَّمَاءُ فُرِجَتْ وَإِذَا الْجِبَالُ نُصِفَتْ وَإِذَا الرُّسُلُ أُقِّتَتْ وَإِذَا الرُّسُلُ أُقِّتَتْ. ഇവിടെ 11-ാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്. وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ, ഇവിടെ لِأَيِّ يَوْمٍ أُجِّلَتْ, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത് لِأَيِّ يَوْمٍ أُجِّلَتْ لِيَوْمِ الْفَصْلِ وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ. രണ്ട് സ്ഥലത്തും ഫസ്ലു, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്രാകമ അദ്രാ, അദ്രാ, റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്രാക, അത് അദ്രാക എന്നല്ല പറയേണ്ടത്, അദ്രാക. വമാ അദ്രാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലി

ഇവിടെ നുത് ബിഉ എന്നാണ്, നുത് ബിഉ എന്ന് പറയരുത്, നുത് ബിഉ. ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത് ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعله

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന്, എവിടെയിരുന്നും

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

وإذا حكمتم بين الناس أن تحكموا بالعدل

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 22 മുതൽ 61 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ തുർക്കി അർറുമൈ.
1: أعوذ بالله من الشيطان الرجيم
2: بسم الله الرحمن الرحيم وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا

عليهم إذا يتلى عليهم يخرون للأذقان سجدا يخرون

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അൽ അജ്മി.
1: أعوذ بالله من الشيطان الرجيم.

وليست التوبة للذين يعملون السيئات حتى

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്ര 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അൽ അജ്മി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയ വസന്തം. അവതരണം നിഷാദ് സലഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബി

മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون.

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 2 ആയത്തുകളാണ് ഓതിവെച്ചത്. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നു, പഠിക്കാനുള്ള ഒരവസരമൊരുങ്ങുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരിക്കും ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരുന്ന അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകളിലുമുള്ളത്. കഴിഞ്ഞ 2 ആയത്തുകൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. അവർ ചോദിക്കുന്നു, എപ്പോഴാണ് ആ കരാറുണ്ടാവുക? നിങ്ങൾ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ. മായന്ദുറൂന ഇല്ലാ സ്വൈഹത്തം വാഹിദ. അവർ കാത്തിരിക്കുന്നത് ഒരു അട്ടഹാസത്തെ, ഒരു ഘോര ശബ്ദത്തെ മാത്രമാണ്. തഅഖുദുഹും വഹും യഹസ്സിമൂൻ. അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ ആ ഘോര ശബ്ദം അവരെ പിടികൂടും. ഫലാ യസ്തതിഊന തൗസിയതം വലാ ഇലാ അഹ്ലിഹിം. ഫലാ യസ്തതിഊന തൗസിയ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസ്വീയത്ത് കൊടുക്കാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പിന്നീട് അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നവരുമല്ല. അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. ഐഹിക ജീവിതവുമായിട്ടുള്ള മുഴുവൻ ബന്ധവും അവസാനിക്കും. അതേ വിഷയത്തിൻ്റെ ഈ 3 ആയത്തുകളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്. 51-52 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്, അതിന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവുമായി ബന്ധപ്പെട്ട, ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക്, തഫ്സീറുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു വാക്കായിരിക്കും. ഇലാ റബ്ബിഹിം യൻസിലൂൻ. യൻസിലൂൻ എന്ന് അല്ല പാരായണം ചെയ്യേണ്ടത്. യൻസിലൂൻ എന്ന് അവിടെ യൻ എന്ന് പറയുന്നിടത്ത് എന്നത് വ്യക്തമാകാൻ, സുക്കൂനുള്ള നൂന് വ്യക്തമായിട്ടല്ല പാരായണം ചെയ്യേണ്ടത്. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാണ് അവിടുത്തെ പാരായണ രീതി. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, വ്യക്തമാക്കാതെ മണിച്ചുകൊണ്ട് ഓതണം. അതാണ് അവിടുത്തെ ഒരു നിയമം. 52-ാമത്തെ ആയത്തിൽ സാധാരണ ആയത്തുകളിൽ കാണാത്ത, ഖുർആനിലൊരു 10-ോ 15-ോ സ്ഥലത്ത് മാത്രം, 15-ഓളം വരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്നിട്ടുള്ള ഒരു നിയമം ഈ ആയത്തിലുണ്ട്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി അത് കേൾക്കണമെന്നാണ് ഉണർത്താനുള്ളത്. ഏതാണത്? മിമ്മർഖദിന. കയ്യിൽ ഖുർആനുള്ളവർ ഖുർആൻ എടുത്തുവെച്ച് ഈ ഭാഗം ശ്രദ്ധിച്ച്, ഈ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ അതിലേക്കൊന്ന് നോക്കിയാൽ കാണാം. മിമ്മർഖദിന എന്ന് കഴിഞ്ഞ് ഒരു സീന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ലിപിയിലുള്ള ഖുർആനിലാണെങ്കിൽ
സഖത്ത എന്ന് എഴുതിയിട്ടുണ്ടാവും. സീനി കഫ് ത. അർദ്ധവിരാമം ആണ്

ഒരു വഖഫ് അവിടെ സംഭവിക്കുന്നു, ഒന്ന് നിർത്തുന്നു, എന്നിട്ട് തുടർന്ന് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായി നമ്മളവിടെ ഒരു വഖഫായി നിർത്തുന്ന ഒരു രീതിയുമല്ല, പൂർണ്ണമായി നിർത്തുന്ന ഒരു രീതിയുമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. സാധാരണ നമ്മുടെ കേൾവിയിലോ ശ്രദ്ധയിലോ വരാത്തൊരു ഭാഗമായതുകൊണ്ട് ആളുകൾ പലപ്പോഴും അശ്രദ്ധരായി പോകുന്ന, അത്ര ധാരണയില്ലാത്ത ഒരു ഭാഗമായിരിക്കും ഇത് എന്നുള്ളതുകൊണ്ടാണ് അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണോ വേണ്ടത്,

ഒരു നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ കൂടുതലത് വ്യക്തമാകും. ആ നിലക്കുള്ള ഒരു ശ്രമവും ശ്രദ്ധയും കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം. എന്താണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്? വനുഫിഹ ഫിസ്സൂരി, നേരത്തെ മുമ്പ് പരാമർശിക്കപ്പെട്ട, മുമ്പ് പല ആയത്തുകളിലും കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ് നുഫീഹ എന്നുള്ളത്. നഫ്ഹ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ് അർത്ഥം. നുഫീഹ ഊതപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ ഫിസ്സൂരി, എവിടെ? കാഹളത്തിൽ. ഫ ഇദാഹും, അപ്പോഴതാ അവർ. ഫ ഇദാ, അപ്പോൾ. ഹും, ഫ ഇദാ, അപ്പോഴതാ. ഹും, അവർ. മിനൽ അജ്ദാസി, ജദസ് അജ്ദാസ്, ഖബർ, ഖുബൂർ, ഖബറുകൾ. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക്. എൻസിലൂൻ, ധൃതിപ്പെട്ടു പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെട്ടാൽ. ഫിസ്സൂർ, കാഹളത്തിൽ. കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ സൂചിപ്പിച്ചിരുന്നു. കാഹളത്തിൽ ഊതാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു മലക്ക് ഉണ്ട്. ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിൻ്റെ പേര്. അതൊക്കെ നമുക്കറിയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വതആല കാഹളത്തിൽ ഊതാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന് കൽപ്പന കിട്ടുന്നത് പ്രതീക്ഷിച്ച് ആ കാഹളം തൻ്റെ വായോട് ചേർത്ത് വെച്ച്, നെറ്റിചുളിച്ച്, കാതുകൂർപ്പിച്ച്, എപ്പോഴാണോ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് എന്നും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇപ്പോഴും. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും, ഇത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, നെറ്റിചുളിച്ച് കാതുകൂർപ്പിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം കൽപ്പനയ്ക്കായി പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ കൽപ്പന വരുമ്പോൾ കാഹളത്തിലൂതപ്പെടുന്നു. ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്നു. ലോകത്തിൻ്റെ അവസാനമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. ഭൂമിക്ക് പുറത്തുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളും നശിക്കും. അള്ളാഹു മാത്രം ബാക്കിയാകും. എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടും. ഇസ്രാഫീലിനെ ജീവിപ്പിച്ച് ഈ ജോലി ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യിപ്പിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഫഇദാഹും, അപ്പോഴതാ അവർ, അഥവാ മനുഷ്യരെല്ലാവരും. മിനൽ അജ്ദാസ്, അവരുടെ കബറിടങ്ങളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. റബ്ബ്, രക്ഷിതാവ്. റബ്ബിഹിം, അവരുടെ രക്ഷിതാവ്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. യൻസിലൂൻ, വേഗത്തിൽ പോകും, ധൃതിപ്പെട്ടു പോകും, ഓടിച്ചെല്ലും എന്ന് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. നോക്കിയാൽ

0: സുബ്ഹാനഹു വതആല സൂറത്തുൽ മആരിജിലെ ഒരായത്തിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ. യൗമ യഖ്റുജൂൻ, അവർ പുറത്തു വരുന്ന ദിവസം. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്, സിറാഅൻ, വേഗത്തിൽ. കഅന്നഹും, അപ്പോൾ അവർ ഏതുപോലെയാണ്? ഇലാ നുസുബിൻ യൂഫിലൂൻ, ഒരു നാട്ടക്കുറിയിലേക്ക്, നാട്ടിവെച്ച ഒരു കുന്തത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു നാട്ടക്കുറിയിലേക്ക് അവർ ഓടിപ്പോകുന്നത് പോലെ എല്ലാവരും അവരവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 30 സൂറത്തു സുമറിലെ ആയത്തും ഇതിന് സമാനമായ, 39 അധ്യായം സൂറത്ത് സുമറിലെ ആയത്തിലും ഇതിന് സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ. ഫസ്വഈഖ മം ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാവരും നിലംപതിക്കും. ثم نفخ فيه اخرى രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെട്ടാൽ. ഫഇദാഹും ഖിയാമുയൻ നുറൂൻ, അപ്പോൾ അവരതാ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. ഇത് സൂറത്തു സുമറിൽ ആയത്താണ്. അടുത്ത ആയത്തിലും സൂറത്തു റൂമിലെ 25 ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. അൻ തഖൂമ അസ്സമാഉ വൽ അർദു ബിഅംരിഹി ثم دعاكم دعوة من الارض ഇതാ അന്തും തഖ്റുജൂൻ, ആകാശഭൂമികൾ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സുമ്മദ ആക്കും ദഅവതൻ, പിന്നെ അള്ളാഹു നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ. മിനൽ അർദ്, ഇതാ അന്തും തഖ്റുജൂൻ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാണ്. മണ്ണിനടിയിൽ കിടന്നിരുന്ന ഓരോ ശരീരവും എഴുന്നേറ്റ് പുറത്തു വരും, എല്ലാവരും പുറത്തു വരും. ആരാണ് ആദ്യം പുറത്തു വരുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഞാനാണ് ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തു വരുന്നവൻ, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നവൻ ഞാനായിരിക്കും, നബിയായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആദ്യമായി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾ എന്ന് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും അതിനുശേഷം അള്ളാഹു പുനർജീവിപ്പിക്കും. കുല്ലുബിന് ആദമയുബുല ഇല്ല അജബുദ്ധനബ്, ആദം സന്തതികൾ പൂർണ്ണമായും നശിക്കും അവൻ്റെ അജബുദ്ധനബ് ഒഴികെ. നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരുവിലെ ഒരു ചെറിയ ഭാഗം അത് നശിക്കാതെ മണ്ണിലുണ്ടാകും. മിൻഹു ഖുലിഖ ഇബ്നു ആദം വമിൻഹു യുറക്കബ്, ആ ആ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഭാഗത്തിലെ ഒരു ചെറിയ ഭാഗത്തു നിന്ന്, അജബുദ്ദനബിൽ നിന്ന് ആണ് മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെടുക. അതിൽ നിന്നാണ് പിന്നീട് അവനെ പുനഃസംഘടിപ്പിക്കപ്പെടുക. ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്? അവൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷം എന്തായിരുന്നു അവൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? അല്ലേ, ഒന്നുമല്ലാതിരുന്നു. ചിതലരിച്ചു പോയ ശരീരങ്ങളായിരുന്നു, നുരുമ്പിച്ചു പോയ എല്ലുകളായിരുന്നു. എല്ലുകളില്ല, എല്ലുകളെല്ലാം നുരുമ്പിപ്പോയി, ശരീരം ചിതലരിച്ചു. അല്ലേ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ്റെ ശവരശരീരം ഇറങ്ങിച്ചെന്ന് മത്സ്യങ്ങൾ, അതല്ലെങ്കിൽ മറ്റു വെള്ളത്തിലെ ജീവജാലങ്ങൾ കൊത്തിയെടുത്ത് അവയുടെ ഭക്ഷണമായി, അത് വിസർജ്യ വസ്തുവായി വെള്ളത്തിൽ അലിഞ്ഞു ചുർന്നു. അല്ലേ, തീ പൊള്ളലേറ്റു മരിച്ചവൻ, അതല്ലെങ്കിൽ കത്തി മരിച്ചവൻ കത്തിയെരിഞ്ഞു, ശവശരീരങ്ങളെ ചിതയിൽ ദഹിപ്പിച്ച ശവശരീരങ്ങൾ അത് കത്തിക്കരിഞ്ഞതിൻ്റെ ചാരം പല പുഴകളിൽ ഒഴുക്കിക്കളഞ്ഞു. എന്തുമാകട്ടെ, എവിടെയാണോ അവൻ്റെ ഭൗതിക ശരീരം, ഏത് രൂപത്തിലാണോ, ഏതെല്ലാം പ്രദേശങ്ങളിലാണോ അത് നശിച്ച് നാമാവശേഷമായിപ്പോയത്, എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും അവൻ പുനർജീവിപ്പിക്കപ്പെട്ട് വിചാരണയുടെ നാളിൽ അള്ളാഹുവിലേക്കോടുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കൂ. മനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫഇദാഹും മിനൽ അജ്ദാസ്, അപ്പോഴതാ അവർ ഖബറിടങ്ങളിൽ നിന്ന് ഇലാ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിലേക്ക്, യൻസ്ഖിലൂൻ, ധൃതി പിടിച്ച് പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. അടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. കാലു, ആ ഓട്ടത്തിനിടയിൽ പുനർജീവിപ്പിക്കപ്പെട്ട ആളുകൾ അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ. വൈലുൻ, നാശം എന്നാണ് അർത്ഥം. യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ, ആരാണ്, ബഅസന, ഞങ്ങളെ പുനർജീവിപ്പിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ആരാകുന്നു, ബഅസന, ഞങ്ങളെ ജീവിപ്പിച്ചത്, മിം മർഖദിന, ഞങ്ങളുടെ ഉറക്കസ്ഥലത്ത് നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്. ഹാദാ, ഇത്, മാ വഅദ റഹ്മാൻ, മാ വഅദ, കരാർ ചെയ്തതാണ്, അർറഹ്മാൻ, പരമകാരുണ്യകൻ, അഥവാ അള്ളാഹു കരാർ ചെയ്ത കാര്യമിതാണ്. ആ അള്ളാഹു കരാർ ചെയ്തിരുന്ന കാര്യമുണ്ടായിരുന്നല്ലോ, അതാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരുന്നതും, പ്രവാചകന്മാർ പറഞ്ഞിരുന്ന ആ സത്യം, പരമകാരുണ്യകൻ കരാർ ചെയ്തിരുന്ന ആ കാര്യം അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹാദാ, ഇത്, മാ വഅദ റഹ്മാൻ, പരമകാരുണ്യകൻ കരാർ ചെയ്തതും, വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. കാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിൻ മർക്കദിന, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ്റെ കരാർ തന്നെയാണ്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്? രണ്ട് രൂപത്തിൽ അത് വിശദീകരിക്കപ്പെട്ടതായി ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, പരലോകത്ത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനു മുമ്പ് ഒരു ചെറിയ മയക്കം, ഒരു ഉറക്കം ഖബറിൽ മനുഷ്യനുണ്ടാകും എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതേസമയം ഖബർ രക്ഷാശിക്ഷകളുടെ ലോകമാണ്. ശിക്ഷയും രക്ഷയും ഖബറിലുണ്ടാകും. അത് തർക്കത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമായ, ധാരാളം ഹദീസുകളിൽ വ്യക്തമായ സംഗതിയാണ്. ആ ശിക്ഷ പരലോകത്തെക്കുറിച്ച് ആപേക്ഷികമായി, ഖബറിലെ ശിക്ഷ വളരെ ശക്തമാണെങ്കിലും അത് പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏറെക്കുറെ കുറച്ചൊരാശ്വാസമായിരുന്നു. അതിനുശേഷം ഇതാ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മഹ്ഷറിൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു സംസാരമാണ് ഇവിടെ ഈ വാചകങ്ങൾ കൊണ്ട്, വിലാപവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് പല വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ ലഭിച്ചാലും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നാലും, മുന്നറിയിപ്പുകൾ നൽകിയാലും അതിനെയെല്ലാം അവഗണിച്ച് ജീവിക്കും. അത് മനുഷ്യൻ്റെ ഒരു പൊതു രീതിയാണ്. പലപ്പോഴും തങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴാണ് വിലപിക്കുക? റിസൾട്ട് വരുമ്പോഴാണ്, അല്ലേ? റിസൾട്ട് വരുമ്പോഴാണ്. ജീവിതത്തെ സീരിയസായി, ഗൗരവമായി കാണാത്ത പല ആളുകൾ, അവർ അവരുടെ ജീവിതത്തിൻ്റെ മിക്ക സമയവും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടി മാറ്റിവെച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം നന്നായി ചെയ്തില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്ന ആളുകൾ പലപ്പോഴും വിലപിക്കാറുള്ളത്. എന്നതുപോലെയാണ് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ മറികടന്നു, വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകളെ അവഗണിച്ചു കളഞ്ഞു, ഉത്ബോധകരുടെ ഉത്ബോധനത്തെ പരിഹാസപൂർവം തള്ളിക്കളയുന്ന ആളുകൾ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പിന്നെ വിലപിക്കുകയാണ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കടന്ന് വിലപിക്കുകയാണ് അല്ലേ? മരിക്കാങ്ങനെ മരണം മുന്നിൽ കാണുമ്പോൾ പറയും, പടച്ചോനെ കുറച്ചും കൂടെ സമയം തരുമോ, ഞാൻ നന്നായി ജീവിക്കാം. പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മഹശ്റയിൽ കിതാബ് കർമ്മരേഖ കയ്യിൽ കൊടുക്കുമ്പോൾ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എനിക്ക് നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. യാ ലൈത ഹാ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വിലപിക്കുകയാണ്. നരകത്തെ കാണുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിലപിക്കുകയാണ്. എന്താ പറയുന്നത്? ലൗ കുന്ന നസ്മഉ ഔ നഖിൽ മാ കുന്ന ഫി അസ്ഹാബിസ് സഗീർ, അന്ന് ആളുകൾ പറയുന്നതൊന്ന് കേട്ടാൽ മതിയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നരകത്തിൽ ആളാകുമായിരുന്നില്ല. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ വിലപിക്കുകയാണ്. പടച്ചോനെ ഒന്ന് കരകയറ്റി തരുമോ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ. നരകത്തിൽ കടന്ന് വിലപിക്കുകയാണ്. ആ രൂപത്തിലുള്ള വാക്കുകളാണ് മനുഷ്യനെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമ്പോൾ അവൻ്റെ ഒരു വിലാപമായി, അവൻ്റെ ഒരു ഞെട്ടലിൻ്റെ വാചകമായി, എല്ലാ പ്രതീക്ഷകളും മറ്റുപോയതിൻ്റെ ഒരു സംസാരമായി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അതാണ് അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നത്. കാലു അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിമ്മർഖദിന, ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്. ഹാദാമാവായദ റഹ്മാൻ, അന്ന് ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, അതിനെ ഞങ്ങൾ അവഗണിച്ചു. അല്ലേ, ഖബറിൽ പരലോകത്ത് അവിശ്വസിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചിട്ടും പരലോകത്തെ മറന്നു ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം അറിയാം, ഖബറുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, അല്ലേ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും എല്ലാം അവഗണിച്ച് പരമാവധി ഐഹിക ജീവിതത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളും അവിടെ എത്തിയാൽ പറയും, മംബഅസനാ മിൻ മർഖദിന ഹാദാ മാ വഅദ അർറഹ്മാനു വസദഖൽ മുർസലൂൻ, ഇദാ ഇത് അന്ന് അല്ലാഹു നൽകിയ കരാറാണ്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ, ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതാണ്. എവിടെ നിങ്ങളുടെ കരാർ? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങളുടെ കരാർ. അവർ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ആ കരാർ നേർക്കുനേരെ കണ്ണു തുറന്ന് ജീവിതാനുഭവമായി സ്വന്തം മുന്നിൽ ആ കരാറിങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിവസ്ത്രരായി നഗ്നബാധരായി ആളുകൾ പുനരുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന വാചകങ്ങളാണ് ഈ ആയത്തിലൂടെ ഉദ്ധരിക്കുന്നത്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി അവയുടെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെടും, ഫിസൂർ, കാഹളത്തിൽ, ഫഇദാഹും, അപ്പോഴതാ അവർ, മിനൽ അജ്ദാസ്, ഖബറിടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവരായിരിക്കും. ഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മം ബഅസന, ആരാണ് ഞങ്ങളെ പുനരെഴുന്നേൽപ്പിച്ചത്, പുനർജീവിപ്പിച്ചത്, മിം മർഖദിന, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്, ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ കരാർ ചെയ്തതാകുന്നു. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞ സത്യവും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ പോകും എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, ജീവിത വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: സൂറ യാസീൻ അടിസ്ഥാനമാക്കിയുള്ള ഖുർആൻ പഠനം ഹൃദയവസന്തം കേട്ടുവല്ലോ. അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി, സൂറ യൂസുഫ് 32 മുതൽ 36 കൂടിയ വചനങ്ങൾ വിശദീകരിക്കുന്നു.
1: വചനം 32. കാലത്ത് അവൾ പറഞ്ഞു, ഫദാലിക്കുന്ന, നിങ്ങൾ കണ്ട അതാണ്, അല്ലതി, യാതൊരുവൻ, ലുംതുന്നനി, നിങ്ങളെന്നെ കുറ്റപ്പെടുത്തി അഥവാ നിങ്ങളെന്നെ ആക്ഷേപിച്ചു, ഫീഹി, അവനിൽ, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ, വലഖദ് റാവത്തുഹു, തീർച്ചയായും ഞാൻ അവനോട് വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട്, അൻ നഫ്സിഹി, അവനെ വശീകരിക്കുവാൻ, ഫസ്തഅസമ, എന്നിട്ടവൻ രക്ഷപ്പെട്ടു, വല ഇല്ലം യഫ്അൽ, തീർച്ചയായും അവൻ ചെയ്തില്ലെങ്കിൽ, മാ ആമുറുഹു, ഞാൻ അവനോട് കൽപ്പിക്കുന്നത്, ലയുസ്ജനന്ന, അവൻ തടവിൽ ആക്കപ്പെടുക തന്നെ ചെയ്യും, വലയക്കൂനൻ, അവനായിരിക്കുകയും ചെയ്യും, മിനസ്വാഗിരീൻ, നിസാരന്മാരിൽപ്പെട്ടവൻ.

0: അവൾ പറഞ്ഞു, എന്നെ നിങ്ങൾ യാതൊരുവന്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയോ അവനാണത്. അതെ, തീർച്ചയായും ഞാനവനോട് വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിട്ടവൻ ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവനോട് ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും അവൻ തടവിലാക്കപ്പെടുക തന്നെ ചെയ്യും. അവൻ നിസ്സാരന്മാരിൽ പെട്ടവനായി തീരുകയും തന്നെ ചെയ്യും.
1: ഇതാ, ഒരു നോക്ക് കണ്ടപ്പോഴേക്കും സ്വബോധം നശിച്ചു, കൈകൾ സ്വയം ചെത്തിമുറിക്കുമാറ് നിങ്ങൾ വിസ്മയിച്ചു പോയ ഈ യുവാവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെപ്പറ്റി കുറ്റാരോപണം നടത്തിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ അവനിൽ വശീകൃതയായതിൻ്റെ രഹസ്യം? ഞാൻ ഇതാ തുറന്നു പറയുന്നു, ഞാൻ അവനെ പ്രേമിച്ചതും പിടികൂടിയതുമൊക്കെ സത്യം തന്നെ. പക്ഷേ അവൻ അനുസരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത പക്ഷം നിശ്ചയമായും അവനെ കാരാഗ്രഹത്തിലാക്കുവാനുള്ള ഏർപ്പാട് ഞാൻ നടത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഈ അരമനയിലെ മാന്യനായി കഴിഞ്ഞുകൂടുന്ന അവൻ നിന്ദ്യനായി തീരുകയും ചെയ്യും എന്ന് സാരം. ഇപ്പോൾ സുലൈഖായുടെ സ്ഥിതി മാത്രമല്ല, നാട്ടിലെ പൊതുസ്ഥിതി തന്നെ തനിക്ക് അനുകൂലമല്ലെന്നും തന്റെ സംശുദ്ധിയും മാന്യതയും കാത്തുരക്ഷിക്കുവാൻ ഈ പരിതസ്ഥിതിയിൽ വളരെ പ്രയാസമാണെന്നും യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടു. അദ്ദേഹം അള്ളാഹുവിങ്കിലേക്ക് സങ്കടപ്പെട്ടു.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, അസ്സിജ്നു, കാരാഗൃഹം, അഹബ്ബു, അധികമിഷ്ടപ്പെട്ടതാണ്, ഇലയ്യ, എനിക്ക്, അല്ലെങ്കിൽ എന്റെ അടുക്കൽ, മിമ്മ, യാതൊന്നിനേക്കാൾ, യദുഊനനീ, അവർ എന്നെ ക്ഷണിക്കുന്നു, ഇലൈഹി, അതിലേക്ക്, വഇല്ലാ തസ്രിഫ്, നീ തിരിച്ചുവിടാത്ത പക്ഷം, അന്നീ, എന്നിൽ നിന്ന്, കൈദഹുന്ന, അവരുടെ തന്ത്രം, അസ്ബു, ഞാൻ ചാഞ്ഞുപോകും, ഇലൈഹിന്ന, അവരിലേക്ക്, വ അഖുൻ, ഞാനായിരിക്കുകയും ചെയ്യും, മിനൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽപ്പെട്ടവൻ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, ഇവർ ഈ സ്ത്രീകൾ എന്നെ യാതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരാഗ്രഹമാണേ. അവരുടെ തന്ത്രം എന്നിൽ നിന്ന് നീ തിരിച്ചുവിട്ടു തരാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും. ഞാൻ വിവരമില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിത്തീരുകയും ചെയ്യും.
1: വചനം 34. ഫസ്തജാബ അപ്പോൾ ഉത്തരം നൽകി, ലഹു അദ്ദേഹത്തിന്, റബ്ബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ്. ഫസ്വറഫ അവൻ തിരിച്ചുവിടുകയും ചെയ്തു, അൻഹു അദ്ദേഹത്തിൽ നിന്ന്, കൈദഹുന്ന അവരുടെ തന്ത്രത്തെ, ഇന്നഹു ഹുവ നിശ്ചയമായും അവൻ തന്നെ, അസ്സമീഉ കേൾക്കുന്നവൻ, അൽ അലീമു അറിയുന്നവൻ.

0: അപ്പോൾ അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി, അവരുടെ അഥവാ സ്ത്രീകളുടെ തന്ത്രം അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചുവിട്ടുകൊടുക്കുകയും ചെയ്തു. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും.
1: സുലൈഖായുടെ വിരുന്നുസദ്യ കഴിഞ്ഞതോടെ പട്ടണത്തിലെ സ്ത്രീകളുടെ അനുഭാവം കൂടി അവൾക്ക് സിദ്ധിക്കുകയും അവരും അദ്ദേഹത്തിലേക്ക് കണ്ണുവെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി യൂസുഫ് അലൈഹിസ്സലാമിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ എന്നെ ക്ഷണിക്കുന്നതിൽ നിന്ന് എന്ന് പറയാതെ ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിൽ നിന്ന് മിമ്മ യദോനനി ഇലൈഹി എന്ന് അദ്ദേഹം പറഞ്ഞത്. യജമാനഗ്രഹത്തിൽ നിന്നുള്ള കടുത്ത നിർബന്ധവും ഭീഷണിയും അതോടുകൂടി ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദവും കൂടിയായപ്പോൾ അദ്ദേഹം വമ്പിച്ച സങ്കടത്തിലായി. അള്ളാഹുവിന്റെ കൃപാകടാക്ഷം കൊണ്ടല്ലാതെ ഇതിൽ നിന്നു രക്ഷയില്ലെന്നു അദ്ദേഹം കണ്ടു. അതു ലഭിക്കാത്ത പക്ഷം എത്ര മനോദാർഢ്യവും സത്യനിഷ്ഠയും ഉള്ളവനായിരുന്നാൽ പോലും ഇത്തരം ഘട്ടങ്ങളിൽ തിന്മകൾക്ക് വഴങ്ങുക മനുഷ്യ സ്വഭാവമാണ്. ആകയാൽ ജയിൽവാസം മുഖേനയെങ്കിലും ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു താനും. ഏതെങ്കിലും ഒരു പാപകൃത്യം ചെയ്യുന്നതിൽ സ്വാഭാവികമായി തന്നെ മനുഷ്യന് താല്പര്യവും ഇച്ഛയുമുള്ളതായിരിക്കുക. സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള അവസരത്തിൽ അള്ളാഹുവിനെ ഓർത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ശുദ്ധത പാലിക്കുന്നവർ വളരെ ചുരുക്കം. എങ്കിലും അവരത്രേ ഭാഗ്യവാന്മാർ. അതോടൊപ്പം അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർബന്ധവും ഭീഷണിയും കൂടി നേരിടേണ്ടി വന്നാലോ? അപ്പോൾ അതിനെതിരെ ത്യാഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുവാൻ തയ്യാറുള്ളവർ അതിനേക്കാൾ വിരളമായിരിക്കും. ഇവർ തന്നെയാണ് മഹാഭാഗ്യവാന്മാർ. ഈ മഹാഭാഗ്യം ലഭിച്ച ഒരു മാതൃകാ പുരുഷനാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഈ രംഗം മാതൃകാപാഠമാക്കി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രസിദ്ധമായ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുന്നത് സന്ദർഭോചിതമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: അള്ളാഹുവിന്റെ തണലല്ലാതെ തണലില്ലാത്ത ദിവസത്തിൽ അഥവാ ഖിയാമത്തു നാളിൽ ഏഴ് കൂട്ടർക്ക് അള്ളാഹു അവന്റെ തണലിൽ തണലേകുന്നതാണ്. ഒന്ന്, നീതിമാനായ നേതാവ്. രണ്ട്, അള്ളാഹുവിന്റെ ആരാധനയിലായി വളർന്നു വന്ന യുവാവ്. മൂന്ന്, പുറത്തുപോയാലും മടങ്ങി വരുന്നതുവരെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. നാല്, അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾ. അവർ ഒരുമിച്ചു കൂടുന്നതും പിരിഞ്ഞു പോകുന്നതും അതനുസരിച്ചായിരിക്കുമാറ്. അഞ്ച്, വലതു കൈ ചിലവഴിക്കുന്നത് ഇടതു കൈ പോലും അറിയാത്ത വിധം സ്വകാര്യമായി ധർമ്മം കൊടുക്കുന്നവൻ. ആറ്, പദവിയും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞവൻ. ഏഴ്, ഒഴിഞ്ഞിരുന്ന് അഥവാ ഏകനായിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ചു കരയുന്നവൻ. ബുഖാരി മുസ്ലിം.
2: വചനം 35. സുമ്മ ബദാ, പിന്നെ വെളിവായി. ലഹും, അവർക്ക്. മിം ബഅദി, ശേഷം. മാ റഔ, അവർ കണ്ടതിൻ്റെ. അൽ ആയാത്തി, തെളിവുകൾ അഥവാ അടയാളങ്ങൾ. ലയസ്ജുനുന്നഹു, അവർ അദ്ദേഹത്തെ തടവിലാക്കുക തന്നെ ചെയ്യണമെന്ന്. ഹത്താഹീൻ, ഒരു കാലം വരെ അഥവാ ഒരു സമയം വരെ.

0: പിന്നീട് തെളിവുകൾ കണ്ടതിനു ശേഷം അവർക്ക് തോന്നി ഒരു കുറച്ചു കാലം വരെ അദ്ദേഹത്തെ അവർ തടവിലാക്കുക തന്നെ ചെയ്യണമെന്ന്.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വത്തിനുള്ള തെളിവുകൾ പലതും കണ്ടിട്ട് പിന്നെയും അദ്ദേഹത്തെ കുറച്ചു കാലം തടവിലിടുക തന്നെ വേണമെന്ന് അവർ തീരുമാനിച്ചുവെന്ന് സാരം. തന്റെ ആവശ്യം സാധിപ്പിച്ചു തരാത്ത പക്ഷം തടവിലിടുകയോ കഠിന ശിക്ഷ നൽകുകയോ ചെയ്യുമെന്ന് സുലൈഖ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. അവൾക്ക് ഭരണകൂടത്തിൽ ഉണ്ടാകാവുന്ന സ്വാധീനം ഊഹിക്കാവുന്നതാണ്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നതുപോലെ അവൾക്കെതിരെ സത്യത്തിന്റെ പേരിൽ ശക്തമായ ഒരു നടപടി കൈക്കൊള്ളുവാനുള്ള ധീരത അസീസിനുള്ളതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ കുറ്റക്കാരൻ യൂസുഫാണെന്ന് വരുത്തി തീർക്കുവാനോ അന്തരീക്ഷമൊന്ന് ശാന്തമായി തീരുവാൻ വേണ്ടിയോ ആയിരിക്കാം അവസാനം അവരിങ്ങനെ തീരുമാനിച്ചത്. അള്ളാഹുവിനറിയാം. കാരണമേതായാലും ശരി, അദ്ദേഹം കാരാഗ്രഹത്തിലായി. അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണം, സത്യനിഷ്ഠ, ഭയഭക്തി മുതലായവ കാരണം ജയിലുദ്യോഗസ്ഥന്മാർക്കും ജയിൽവാസികൾക്കും അദ്ദേഹത്തോട് വളരെ സ്നേഹവും ആദരവുമായിരുന്നുവെന്ന് പലരും പറഞ്ഞു കാണാം. സ്വാഭാവികമായും അത് ശരിയായിരിക്കുകയും ചെയ്യും. ജയിലധികാരിക്കും അദ്ദേഹത്തോട് ദയ തോന്നിയെന്നും അങ്ങനെ മറ്റുള്ള ജയിൽ പുള്ളികളുടെ കൈകാര്യ നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തുവെന്നും ബൈബിളും ഉൽപ്പത്തി 39:21-23 വചനങ്ങൾ പറയുന്നു. തടവിലുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ നേരെ വളരെ മതിപ്പുണ്ടായിരുന്നുവെന്ന് അടുത്ത വാക്യത്തിലെ അവസാന വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്.
2: വചനം 36. വദഖല, പ്രവേശിക്കുകയും ചെയ്തു. മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ. അസ്സിജ്ന, തടവിൽ അഥവാ കാരാഗ്രഹത്തിൽ. ഫതയാൻ, രണ്ട് വാലിയക്കാർ, രണ്ട് യുവാക്കൾ. ഖാല അഹദുഹുമാ, അവരിൽ ഒരാൾ പറഞ്ഞു. ഇന്നി അറാനി, ഞാൻ എന്നെ സ്വപ്നം കാണുന്നു. അഅസിറു, ഞാൻ പിഴിഞ്ഞെടുക്കുന്നതായി. ഖംറ, കള്ള്. വഖാല അൽ ആഖറു, മറ്റവൻ പറഞ്ഞു. ഇന്നി അറാനി, ഞാൻ എന്നെ സ്വപ്നം കാണുന്നു. അഹ്മിലു, ഞാൻ വഹിക്കുന്നതായി. ഫൗഖ, മീതെ. റസി, എൻ്റെ തലയുടെ. ഖുബുസൻ, അപ്പം അല്ലെങ്കിൽ റൊട്ടി. തഅ്കുലു, തിന്നുന്നു. അത്വയറു, പക്ഷികൾ. മിൻഹു, അതിൽ നിന്ന്. നബ്ബിഅനാ, ഞങ്ങൾക്കു നീ വിവരിച്ചു തരണം. ബിതഅ്വീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി. ഇന്നാ നറാക, നിശ്ചയമായും ഞങ്ങൾ നിന്നെ കാണുന്നു. മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരിൽപ്പെട്ടവനായി.

0: തടവിൽ അദ്ദേഹത്തോടുകൂടി രണ്ടു വാലിയക്കാരും പ്രവേശിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായി എന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. മറ്റവൻ പറഞ്ഞു, എന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, എന്റെ തലയിൽ ഞാൻ അപ്പം വഹിക്കുന്നു, പറവകൾ അതിൽ നിന്ന് തിന്നുന്നു. രണ്ടാളും പറഞ്ഞു, ഞങ്ങൾക്ക് നീ ഇതിന്റെ വ്യാഖ്യാനം അഥവാ പൊരുൾ വിവരിച്ചു തരണം. നിശ്ചയമായും ഞങ്ങൾ നിന്നെ സൽഗുണവാന്മാരിൽ പെട്ടവനായി കാണുന്നു.
1: അള്ളാഹു ഒരു കാര്യം നടപ്പിൽ വരുത്തുവാൻ വേണ്ടുക വെക്കുമ്പോൾ അതിലേക്കുള്ള മാർഗങ്ങളെ അവൻ നേരത്തെ തന്നെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുക പതിവാകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ സ്വപ്നത്തെ തുടർന്നുണ്ടായ ഓരോ സംഭവം നോക്കിയാലും അത് ആ മാർഗശൃംഖലയിലെ ഓരോ കണ്ണിയായിരുന്നുവെന്ന് കാണാം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കണ്ണിയാണിതും. കാരാഗ്രഹവാസികളിൽ വേറെയും പലരുണ്ടായിരിക്കുമെങ്കിലും ഈ രണ്ടാളുടെ വിഷയത്തിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. രണ്ടിൽ ഒന്നാമത്തവൻ രാജാവിന് പാനീയങ്ങൾ നൽകിയിരുന്നവനും രണ്ടാമത്തവൻ രാജാവിന് അപ്പം അഥവാ ഭക്ഷണം നൽകിയിരുന്നവനുമായിരുന്നു. രണ്ടാളുടെ മേലുമുണ്ടായ ചില കുറ്റാരോപണങ്ങളെ തുടർന്ന് അവരും കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. രണ്ടുപേരും ഓരോ സ്വപ്നം കണ്ടു. ഒന്നാമത്തവൻ മുന്തിരിയിൽ നിന്ന് കള്ളു പിഴിഞ്ഞുണ്ടാക്കുന്നതും മറ്റവൻ തലയിൽ അപ്പം ചുമന്നുകൊണ്ട് നിൽക്കും മധ്യേ പക്ഷികൾ അതിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നതുമായിരുന്നു സ്വപ്നം. യൂസുഫ് നബി അലൈഹിസ്സലാമിയുമായുള്ള പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ കണ്ടു മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തിന് സ്വപ്നവ്യാഖ്യാനത്തെക്കുറിച്ചുള്ള വൈദഗ്ധ്യം മനസ്സിലാക്കിയിരിക്കുമല്ലോ. രണ്ടുപേരും അവരവരുടെ സ്വപ്നം അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. അദ്ദേഹം ചോദ്യം കേട്ട മാത്രയിൽ തന്നെ ഉത്തരം നൽകുവാൻ ഒരുങ്ങാതെ അവർക്ക് തന്നെക്കുറിച്ചുള്ള മതിപ്പും തന്നിലേക്കുള്ള ആഭിമുഖ്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവസരം കൂടുതൽ പ്രയോജനകരമാക്കി തീർക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമിലൂടെ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്ത് യൂസുഫിലെ 32 മുതൽ 36 കൂടി വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖതമുൽ ഖുർആനിലൂടെ ജുസ് 5 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സലാ അൽ ഹാഷിം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 5 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാ അൽ ഹാഷിം.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത്, ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: تولوا فاعلموا أن الله مولاكم وإن تولوا فاعلموا أن
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തു അങ്കബൂത്തിലെ 52 മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ദുഹാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളും സൂറത്തു അഹ്സാബ് 1 മുതൽ 34 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് സിറ്റി ഗ്രാൻഡ് മസ്ജിദ് ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.

وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു അങ്കബൂത്തിലെ 52 മുതൽ അവസാനം വരെയും സൂറത്തു റോം, സൂറത്തു ദുഹാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളും സൂറത്തുൽ അഹ്സാബിലെ 1 മുതൽ 34 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ് എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു ശംസ് നമുക്ക് ഓതാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി

0: അപ്പോൾ സൂറത്തു ശംസ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്തിലെ നിയമങ്ങൾ നോക്കാം. സൂറത്തുൽ ബലദാണ്, 20 ആയത്തുകളുണ്ട്. നോക്കാം, ലാ ഒക്സിമു മദ്ദുണ്ട്, ലാ ഒക്സിമു മദ്ദ് മുൻഫസിൽ, പിന്നെ ബലദ് ഒന്ന് അമർത്തി ഉച്ചരിക്കുക, പിന്നെ വഅന്ത, ഇങ്ങനെ വഅന്ത,
1: വഅന്ത,
0: ആ പിന്നെ ഹില്ലുംബി,
1: ഹില്ലുംബി,
0: ആ കലാബാണ് തൻവീന് ശേഷം ബാ. വവാലിദിൻ വമ, അപ്പോ അല്ലം, നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിലാഗുന്ന, ലം യറഹു ഇൽഹാറ്, പിന്നെ റഹു ചെറിയൊരു മദ്ദ്, അലം നജഅൽ ലഹു രണ്ട് ലാം ഒന്നിച്ചു വന്നുകൊണ്ട് അത് ഒരു മുശദ്ദദായ ലാം ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കുക. വലിസാനൗവ ഫലഖ്തഹമൽ അഖബ وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي رند إطعام في إخفاء يوم ذي أبدا إخفاء أبدا رند إطعام

0: ആ പിന്നെ യതീമൻദ അതുപോലെ തന്നെ ഔ മിസ്കീനന്ദ അതേ സാധനം തന്നെ ഔ മിസ്കീനന്ദ
1: ഔ മിസ്കീനന്ദ
0: സമ്മ കാന മിനല്ലദീ നാമനു വതവാസോ ബിസ്സബ്രി വതവാസോ ബിൽമർഹമ ഉലൈക മദ് ഉലൈക മദ് പിന്നെ വല്ലദീന കഫറു ബി ആയാത്തിനാഹും ഹും അസ്ഹാബുൽ തിനാഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറും عليهم نار مؤصدة
1: عليهم نار
0: ആ വേണ്ട അവിടെ മീമോ ഒന്നും വേണ്ട عليهم نار إلهارا عليهم نار
1: عليهم نار مؤصدة
0: ആ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇത് നമുക്ക് വദാം വാഖിറു ദഅവാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിച്ചത് സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. സൂറത്ത് മുജാദിലയിൽ നിന്നും 17-18 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 17-18 ആയത്തുകളാണ് എടുക്കുന്നത്.
3: لَن تُغْنِيَ عَنْهُمْ أَمْوَالُهُمْ وَلَا أَوْلَادُهُمْ مِنَ اللَّهِ شَيْئًا أُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيَحْلِفُونَ لَهُ كَمَا يَحْلِفُونَ لَكُمْ وَيَحْسَبُونَ أَنَّهُمْ عَلَى شَيْءٍ أَلَا إِنَّهُمْ هُمُ الْكَاذِبُونَ لَن تُغْنِيَ عَنْهُمْ
2: ഇവിടെ ഖുർആനിൽ ലാമിന് ശദ്ദ് കാണുമല്ലോ. തുടക്കത്തിൽ തന്നെ ലാമിന് ശദ്ദുണ്ട്. അപ്പോൾ നമ്മൾ ലൻ തുകഞ്ഞ തീരെ ഖുർആനും അത്ര ഓതാനൊന്നും അറിയാത്ത തജീവി നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അങ്ങനെ ഓതിയേക്കാമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ ലാമിന് ശ്രദ്ധ കാണുന്നത് മുന്നത്തെ ആയത്ത് കൂട്ടി ഓതുന്ന സമയത്ത് അതിനെ ചേർത്ത് ഓതുമ്പോഴാണ്. അദാബു മുഹീനുല്ലൻ മുഹീനുല്ലൻ അങ്ങനെ ഓതുമല്ലേ. ഇൻ കേസ് അങ്ങനെ ഓതിയാൽ മാത്രമാണ് ആ ശ്രദ്ധ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ നമ്മൾ ഓതുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും, ലൻ തുഗ്നിയ അങ്ങനെ എടുത്തിട്ടാണ് ഓത്. അപ്പോൾ ശ്രദ്ധയില്ല. ലൻ തുഗ്നിയ സാക്കിന നൂന് ശേഷം ത ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലൻ തുഗ്നിയ തുഗ്നിയ വലിയൊരു പ്രയോഗം. പലപ്പോഴും തുഅനിയ എന്നോ അല്ലെങ്കിൽ പിന്നെ തുഗ്നിയ തുഗ എന്ന ഒരു ശബ്ദത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തുഗ്നിയ എന്നാണ് ഇത്രയാണ് വേണ്ടത്. ഒരിക്കലും ഐന ആയി പോകരുത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശബ്ദം തുഅനിയ എന്ന് ഒന്ന് ആവരുത്.
3: അൻഹും എംവാലുഹും അൻഹും എ
2: ഹംസ ഉച്ചരിക്കണം. അൻഹും എംവാലുഹു അല്ല,
3: അൻഹും എ അൻഹും എംവാലുഹും എം വ
2: സാക്കിന മീമിന് ശേഷം വ
3: എം വലുഹും
2: ഇവിടെയൊക്കെ മീമ് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: വല ഔലാദുഹും
2: മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
3: വല ഔലാദുഹും ഔലാദുഹും മിനല്ലാ
2: സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം മുതമാസിൽ ഇദ്ഗാം ബിഗുന്ന അവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: ولا اولادهم من الله شيئا
2: ഇങ്ങനെ കൃത്യമായിട്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: ഷൈഅ
2: വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന്റെ കദർ നീട്ടാം. മദ് ഇവവ് എന്നാണ് അതിന്റെ പേര്.
3: ഉലൈക ഉലൈക
2: മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ട് 4-5 ഹർക്കത്തിന്റെ കദർ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്.
3: ഉലൈക അസ്ഹാബുൻ ഉലൈക അസ്ഹാബുൻ
2: അസ്ഹാബു സാദ് അസ്ഹാബല്ല അസ് സാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇല ആണ്. എല്ലാം ശ്രദ്ധിക്കണം.
3: അസ്ഹാബ് അസ്ഹാബുൻ
2: നൂൻ മുശദ്ദ ഗുന്ന നൂൻ ശദ്ദുണ്ട് മണിക്കണം. ഹും ഫീഹ ഖാലിദൂൻ. ഹും ഫി മീം സാക്കിനക്ക് ശേഷം ഫ, വളരെയധികം ശ്രദ്ധിക്കണം. ഹും ഫീഹ അല്ല, ഹും ഫീഹ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് കണ്ടിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടൂല. അത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമാണ് അങ്ങനെ തട്ടുകയുള്ളൂ. ഹും ഫി, ഹും ഫി, ഹും ഫീഹ ഖാലിദൂൻ. ഖ ഖാലിദൂൻ, ഖ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖ ഖാലിദൂൻ, ഖാലിദൂൻ അല്ല, ഖ ഖാലിദൂൻ. അടുത്ത ആയത്ത് യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. യൗമ യബ്അസുഹു, യബ്അസുഹുമു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരം, അതിൻ്റെ ഉച്ചാരണം സീനാവരുത്. യബ് അസു അല്ല, യബ് അസു. അതുപോലെ തന്നെ സഇന് ദമ്മാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യബ് അസുഹുമുല്ലാഹു, യബ് അസുഹു, യൗമ യബ് അസുഹുമുല്ലാഹു ജമീഅ. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് നിർത്താം. കൂട്ടി ഓതുകയാണ് ഖൈർ. ജമീഅ ഫയഹ്ലിഫൂൻ, ഫയഹ്ലിഫുന. കൂട്ടി ഓതുമ്പോൾ ജമീഅ ഫ തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ജമീഅ ഫയഹ്ലിഫൂന, ഫയഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പിന്നെ അവിടെ ഓതുന്ന സമയത്ത് ഫയഹ്ലിഫൂന എന്ന് ആയി പോകരുത്. ഫയഹ്ലിഫൂന ലഹു, ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലകും. കമാ കമ അല്ല, ക കമാ. ഇതാണ് അക്ഷരങ്ങളുടെ സിഫാത്തുകൾ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും അങ്ങനെ പാരായണം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇൻഷാല്ലാ. ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലകും വയഹ്സബൂന അന്നഹും അലാ ഷൈ, വയഹ്സബൂന അന്നഹും അല, അന്നഹും നൂൻ മുശദ്ദഖുന്ന, നൂൻ ഷദ്ദുണ്ട് മണിക്കണം. അലാ ഷൈ, ഹംസ ഉച്ചരിക്കണം വളരെ നേർത്ത ശബ്ദത്തിൽ. ഷൈ ഷൈ എന്നായി പോകരുത്, ഖൽഖല ആ രൂപത്തിൽ വരാൻ പാടില്ല. ഷൈ അലാ ഇന്നഹും, അലാ ഇന്നഹും. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഇന്നഹും നൂന് ഷദ്ദ് മണിക്കണം. ഇന്നഹും ഹുമുൽ, ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഇന്നഹും ഹു, ഇന്നഹും ഹുമുൽ. കാദിബൂൻ, കാദിബൂൻ അല്ല, കാദിബൂൻ. ഇതാലെ കാദിബൂൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈആ. أولئك أصحاب النار هم فيها خالدون. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون. سورة مجادلة 17-18 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകുമുല്ലാഹു ഖൈറ. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു മജാദിലയിൽ നിന്നും 17-18 വചനങ്ങളുടെ ക്ലാസ്സാണ് കേട്ടത്. ഹാഫിൽ അബ്ദുൽ ശുക്കൂറാണ് ഇന്നത്തെ ക്ലാസ് നിയന്ത്രിച്ചത്.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത്ത് അൽ കുർത്തി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിസ്ഡം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ്
4: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത്. അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
2: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിങ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 29. യൂസുഫു, യൂസുഫേ, ആരിദ്, നീ തിരിഞ്ഞുകളയുക അഥവാ അവഗണിച്ചേക്കുക. അൻഹാദ, ഇതിനെപ്പറ്റി. വസ്തഗ്ഫിരി, പെണ്ണേ നീ പാപമോചനം തേടുകയും ചെയ്യുക. ലിദം

0: അഥവാ അബദ്ധക്കാരിൽപ്പെട്ടവൾ.
1: യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നക കുന്തി മിനൽ ഖാത്തിഇൻ.
2: യൂസുഫ്, നീ ഇതിനെപ്പറ്റി അവഗണിച്ചേക്കുക. സുലൈഖ, നീ നിന്റെ പാപത്തിന് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും നീ തെറ്റുകാരിൽപ്പെട്ടവളായിരിക്കുന്നു.
3: രണ്ടുപേരുടെയും മൊഴിയിൽ അവനവന്റെ നിരപരാധിത്വവും മറ്റേയാളുടെ മേലുള്ള ആരോപണവും ഉള്ളതുകൊണ്ട് ഒരാളുടെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. സ്ത്രീയുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഒരാൾ മുമ്പോട്ട് വന്നു. അവൻ അവളെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ മുൻവശവും അവൾ അവനെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ പിൻവശവുമായിരിക്കും കീറിയിരിക്കുക എന്ന് പറഞ്ഞു. നിഷ്പക്ഷമായ ഒരു തെളിവ് സമർപ്പണമാണല്ലോ ഇത്. നോക്കുമ്പോൾ കുപ്പായം കീറിയിരിക്കുന്നത് പിൻഭാഗത്തായിരുന്നു. ഇതിൽ നിന്ന് കാര്യം വെളിക്കുവന്നു. അസീസ് അവൾക്കു നേരെ ക്ഷോഭിച്ച് ശണ്ട കൂടുവാനോ കയർക്കുവാനോ മുതിരാതെ വിഷയം കൈകാര്യം ചെയ്തു. ഉപായവും സൂത്രവും പ്രയോഗിച്ച് തടിതപ്പുകയും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. അതിൽ നിങ്ങൾക്ക് വലിയ സാമർഥ്യം തന്നെയുണ്ട്. അതിൽപ്പെട്ടതാണിതും എന്ന് പറഞ്ഞ് കുറ്റം ഭാര്യയുടേത് തന്നെയാണെന്നും സ്ഥാപിച്ചു. മേലിൽ ഇതിനെ തുടർന്ന് അനിഷ്ടകരമോ അപമാനകരമോ ആയ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവളുടെ പക്കൽ വന്നുപോയ ഈ കൃത്യത്തെ കേവലം നിസാരമാക്കി അവഗണിച്ചു കളയണമെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കിയ ശേഷം, നിന്റെ പക്കൽ തെറ്റുപറ്റിപ്പോയിട്ടുള്ളത് ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ല, പാപമോചനം തേടിക്കൊള്ളണമെന്ന് ഭാര്യയെയും ഉപദേശിച്ചു. കേസിന് തുമ്പുണ്ടാക്കുമാറ് തെളിവ് സമർപ്പിച്ച സാക്ഷി ആരായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അവളുടെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു സാക്ഷി, ഷാഹിദുമിൻ അഹ്ലിഹ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വന്തത്തിൽപ്പെട്ടവർ കക്ഷിക്ക് ഗുണകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുമ്പോൾ അതിൽ സംശയിക്കപ്പെടാമെങ്കിലും ദോഷകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുന്നത് കൂടുതൽ വിശ്വസനീയമായിരിക്കുമല്ലോ. ഈ വിശേഷണത്തിൽ ആ സൂചന അടങ്ങിയിരിക്കുന്നതായി കാണാം. ആ സാക്ഷി അവളുടെ വീട്ടിലോ കുടുംബത്തിലോ പെട്ട ആളായിരുന്നുവെന്നും ഒരു ചെറിയ ശിശുവായിരുന്നുവെന്നും അല്ലെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നിനും തെളിവില്ല. താനും ചെറിയ ശിശുവായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ദുർബലമത്രേ. സാക്ഷ്യം പറഞ്ഞത് ആരായാലും ശരി, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർവൃത്തരും തന്ത്രശാലികളുമാണെന്നല്ല ആ വാക്കിന്റെ താൽപ്പര്യം. സന്ദർഭത്തിൽ നിന്ന് അത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുലൈഖയാണ് വാതിലടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നേരെ വശീകരണ ശ്രമം നടത്തിയത്. എന്നിട്ടും പെട്ടെന്ന് ഭർത്താവിനെ കണ്ടപ്പോഴേക്കും യൂസുഫ് എന്റെ നേരെ ഇങ്ങോട്ട് വന്ന് ദുർവൃത്തിക്ക് ശ്രമം നടത്തിയതാണെന്ന് മറിച്ചാരോപിക്കുകയും അവനെ ശിക്ഷിക്കാതെ വിടരുതെന്ന് പറഞ്ഞ് അതിനെ ശക്തിപ്പെടുത്തുകയുമാണല്ലോ സുലൈഖ ചെയ്തത്. അത്രയുമല്ല, അങ്ങയുടെ വീട്ടുകാരുടെ നേരെ ഇത്തരം ദുർവൃത്തിക്ക് വരുന്നത് സാധാരണയിൽ കവിഞ്ഞ ഗൗരവം അർഹിക്കുന്നതാണെന്ന് കൂടി ധ്വനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് അല്പമായ ഒരു ആലോചനയ്ക്ക് പോലും സമയമെടുക്കാതെ ഉപായം കണ്ടെത്തുന്ന ഈ സ്ത്രീ സഹജ സ്വഭാവത്തെപ്പറ്റിയാണ് നിങ്ങളുടെ തന്ത്രം വമ്പിച്ചത് തന്നെ എന്ന് പറഞ്ഞത്. അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പാരം കീറിയ സംഭവം ബൈബിൾ സ്പർശിച്ചിട്ടില്ല. അതിൽ ഈ രംഗം വിവരിച്ചതിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നു. അതുകൊണ്ട് യജമാനന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവച്ചു. അവൻ സമ്മതിക്കാതിരുന്നു. അവൾ പലതും പറഞ്ഞു നോക്കി. അവൻ അനുസരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. എന്നോടുകൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൻ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടു പുറത്തേക്കോടി. അവൾ വീട്ടിലുള്ളവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കാൻ അവൻ അഥവാ ഭർത്താവ് ഒരു എബ്രയാനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്റെ കൂടെ ശയിക്കാൻ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. അവൻ വസ്ത്രം എന്റെ അടുക്കൽ ഇട്ടുപോയി. യജമാനൻ വന്നപ്പോഴും ആ വണ്ണം തന്നെ പറഞ്ഞു. യജമാനന് കോപം ജ്വലിച്ചു. അവനെ പിടിച്ചു രാജാവിന്റെ കാരാഗ്രഹത്തിലാക്കി. ഉൽപ്പത്തി 39 7 മുതൽ 21 വരെ. കാരാഗ്രഹത്തിലാക്കിയതിന് മുമ്പ് നടന്നതും തുടർന്നുള്ള വചനങ്ങളിൽ കാണുന്നതുമായ വിവരങ്ങളൊന്നും ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല.
0: വചനം 30. വഖാല, പറയുകയും ചെയ്തു. നിസ്വത്തുൻ, ചില സ്ത്രീകൾ. ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള. ഇമ്രഅത്തു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിൻ്റെ. തുറാവിദു, വശീകരണ ശ്രമം നടത്തുന്നു. ഫതാഹ, അവളുടെ വാലിയക്കാരനോട് അഥവാ യുവാവിനോട്. അൻ നഫ്സിഹി, അവനു വേണ്ടി. അഥവാ അവനെ വശീകരിക്കുവാൻ. ഖദ് ശഗഫഹ, അവൾക്ക് ഉള്ളിൽ പൂകിയിട്ടുണ്ട് അഥവാ മനം കവർന്നിട്ടുണ്ട്. ഹുബ്ബൻ, സ്നേഹത്താൽ. ഇന്ന, നിശ്ചയമായും നാം. ലനറാഹ, അവളെ കാണുക തന്നെ ചെയ്യുന്നു. ഫീ ദലാലിൻ, വഴിപിഴവിലായി. മുബീനിൻ, വ്യക്തമായ.

0: പട്ടണത്തിലുള്ള ചില സ്ത്രീകൾ പറയുകയും ചെയ്തു, അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ അവളുടെ വാലിയക്കാരനെ വശീകരിക്കുവാൻ ശ്രമം നടത്തുന്നു. അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു. നിശ്ചയമായും നാം അവളെ വ്യക്തമായ വഴിപിഴവിലായി കാണുക തന്നെ ചെയ്യുന്നു.
1: വചനം 31. ഫലമ്മാ സമിഅത്ത്, അങ്ങനെ അവൾ കേട്ടപ്പോൾ, ബിമക്കിരിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി, അർസലത്ത്, അവൾ അയച്ചു അഥവാ ആളയച്ചു, ഇലൈഹിന്ന, അവരിലേക്ക്, വഅഅതദത്ത്, അവൾ ഒരുക്കുകയും ചെയ്തു, ലഹുന്ന, അവർക്ക് വേണ്ടി, മുത്തകഅൻ, ചാരിയിരിക്കത്തക്ക സദസ്സ് അല്ലെങ്കിൽ വിരുന്ന് സദസ്സ്, വഅഅതത്ത്, അവൾ കൊടുക്കുകയും ചെയ്തു, കുല്ല വാഹിദത്തിൻ, എല്ലാ ഓരോരുവൾക്കും, മിൻഹുന്ന, അവരിൽ നിന്നുള്ള, സിക്കീനൻ, ഒരു കത്തി, വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു, ഉഖ്റുജ്, നീ പുറപ്പെടുക അഥവാ പ്രത്യക്ഷപ്പെടുക, അലൈഹിന്ന, അവരിൽ, ഫലമ്മാ റഅയ്നഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അക്ബർനഹു, അദ്ദേഹത്തെപ്പറ്റി വിസ്മയിച്ചുപോയി, വഖത്തഅന, അവർ മുറിച്ചു കളയുകയും ചെയ്തു, ഐദിയഹുന്ന, അവരുടെ കൈകളെ, വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശ, പരിശുദ്ധി വാഴ്ത്തുന്നു, ലില്ലാഹി, അല്ലാഹുവിന്, മാഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ബഷറൻ, ഒരു മനുഷ്യൻ, ഇൻഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ഇല്ലാ മലക്കുൻ, ഒരു മലക്കല്ലാതെ, കരീമുൻ, മാന്യനായ.

0: കേട്ടറിഞ്ഞപ്പോൾ അവൾ അവരുടെ അടുക്കലേക്ക് ആളെ അയക്കുകയും അവർക്കായി ഒരു വിരുന്ന് സദസ്സ് ഒരുക്കുകയും ചെയ്തു. അവരിൽ ഓരോരുവൾക്കും ഓരോ കത്തി അവൾ കൊടുക്കുകയും ചെയ്തു. നീ അവരിൽ പ്രത്യക്ഷപ്പെട്ടു ചെല്ലുക എന്ന് യൂസുഫിനോട് അവൾ പറയുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ വലുതായി കണ്ടു, അഥവാ വിസ്മയിച്ചു പോയി. അവർ തങ്ങളുടെ കൈകളെ മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ഇതൊരു മനുഷ്യനല്ല, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റാരും അല്ല.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ യജമാനനെ കുറിച്ചാണ് അൽ അജീസ് എന്ന് പറഞ്ഞത്. മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ പേരല്ല. പ്രതാപശാലി, മഹാൻ, ശക്തൻ, വീര്യപ്പെട്ടവൻ, യോഗ്യൻ, ഊക്കൻ, ബഹുമാന്യൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭം പോലെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്കാണത്. മന്ത്രിമാരെ പോലെ മേലേക്കിടയുള്ള വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ രാജഭരണത്തിലെ ഉന്നതനായ ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അക്ബറ എന്ന ക്രിയയുടെ സാക്ഷാൽ അർത്ഥം വലുതാക്കി അഥവാ വലുതായി തോന്നി എന്നാകുന്നു. ആശ്ചര്യകരമായ വല്ലതും കണ്ട് അമ്പരപ്പും വിസ്മയവും തോന്നുമ്പോഴാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥമെന്ന നിലക്ക് വിസ്മയിച്ചു എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. മുത്തക്ക എന്ന പദത്തിന് ചാരിയിരിക്കപ്പെടാവുന്ന വസ്തു എന്നത്രേ വാക്കർത്ഥം. മെത്ത, സോഫ, തലയിണ മുതലായ വിരിപ്പ് വിധാനങ്ങളെ ഉദ്ദേശിച്ചാണ് അത് സാധാരണ പറയപ്പെടാറുള്ളത്. അവയിൽ ഇരുന്ന് കഴിക്കപ്പെടുന്ന പഴവർഗം മുതലായ സുഖഭോജ്യ വസ്തുക്കളെ ഉദ്ദേശിച്ചും പറയപ്പെടാം. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വിരുന്നൊരുക്കങ്ങളാണിവിടെ ഉദ്ദേശ്യം. അതിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. മക്കർ എന്ന വാക്കിന് വഞ്ചന, കുതന്ത്രം, കൗശലം, തന്ത്രം, കുസൃതി എന്നിങ്ങനെ സന്ദർഭോചിതം അർത്ഥങ്ങൾ വരും. മക്രഹുന്ന, അവരുടെ കുസൃതി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആ സ്ത്രീകൾ അവളെപ്പറ്റി കുറ്റവും ആക്ഷേപവും പറഞ്ഞതും അത് പ്രചരിപ്പിച്ചതുമാകുന്നു. ആശ്ചര്യവും അതിശയവും തോന്നുമ്പോൾ സുബ്ഹാനല്ലാഹി എന്ന് പറയാറുള്ളതുപോലെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് ഹാഷലില്ലാഹി എന്നതും. യൂസുഫും സുലൈഹയും തമ്മിൽ നടന്ന സംഭവം പട്ടണത്തിൽ അഥവാ ഈജിപ്തിൽ പ്രചരിച്ചു. സ്ത്രീകൾക്കിടയിൽ അഥവാ കുലീന സ്ത്രീകളിൽ പ്രത്യേകിച്ചും അതൊരു സംസാര വിഷയമായി. അസീസിൻ്റെ പത്നിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹദി തൻ്റെ അടിമച്ചെറുക്കനെ പ്രേമിക്കുന്നു. അവൾ അതിൽ ലയിച്ചുപോയിരിക്കുന്നു. അവൾ പിഴച്ചുപോയി എന്നിങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. വിവരം സുലൈഖ അറിഞ്ഞു. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും തൻ്റെ ഒഴിവ് കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. തന്നെപ്പറ്റി ആരോപണവും കുറ്റവും പറയുന്ന സ്ത്രീകൾക്ക് കേമമായ ഒരു വിരുന്ന് സദസ്സൊരുക്കി അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി. ഭക്ഷ്യവിഭവങ്ങളുടെ കൂട്ടത്തിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കത്തിയെടുത്ത് മുറിച്ച് തിന്നുമ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാമയോട് കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണേണ്ട താമസം അദ്ദേഹത്തിൻ്റെ അസാധാരണ സൗന്ദര്യവും നിരുപമമായ കോമളാകൃതിയും കണ്ട് സ്ത്രീകൾ മതിമറന്നുപോയി. അതൊരു മനുഷ്യരൂപമാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകാശത്തുനിന്ന് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ഒരു മലക്കായിരിക്കുവാനേ തരമുള്ളൂ എന്നവർ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധ മുഴുവനും യൂസുഫിലേക്ക് തിരിഞ്ഞതുകൊണ്ട് കയ്യിലുള്ള കത്തിയും പഴവർഗ്ഗങ്ങളും അവർ മറന്നുകളഞ്ഞു. യന്ത്രം കണക്കെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സ്വന്തം കൈകൾ അവർ സ്വയം ചെത്തി മുറിയാക്കിയത് അവർ അറിഞ്ഞില്ല. ഇത്രയുമായപ്പോൾ തൻ്റെ ഉദ്യമത്തിൽ താൻ വിജയിച്ചുവെന്ന് കണ്ട് സുലൈഖ അവരുടെ നേരെ തിരിഞ്ഞു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തു യൂസുഫ് 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 2 ആയത്തുകളാണ് ഓതിവെച്ചത്. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നു, പഠിക്കാനുള്ള ഒരവസരമൊരുങ്ങുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരിക്കും ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരുന്ന അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകളിലുമുള്ളത്. കഴിഞ്ഞ 2 ആയത്തുകൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. അവർ ചോദിക്കുന്നു, എപ്പോഴാണ് ആ കരാർ ഉണ്ടാവുക? നിങ്ങൾ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ. മായന്ദുറൂന ഇല്ലാ സ്വൈഹത്തം വാഹിദ. അവർ കാത്തിരിക്കുന്നത് ഒരു അട്ടഹാസത്തെ, ഒരു ഘോര ശബ്ദത്തെ മാത്രമാണ്. തഅഖുദുഹും വഹും യഹസ്സിമൂൻ. അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ ആ ഘോര ശബ്ദം അവരെ പിടികൂടും. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം. ഫലാ യസ്തതിഊന തൗസിയ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസ്വീയത്ത് കൊടുക്കാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പിന്നീട് അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നവരുമല്ല. അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. ഐഹിക ജീവിതവുമായിട്ടുള്ള മുഴുവൻ ബന്ധവും അവസാനിക്കും. അതേ വിഷയത്തിൻ്റെ ഈ 3 ആയത്തുകളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്. 51-52 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്, അതിന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവുമായി ബന്ധപ്പെട്ട, ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക്, തഫ്സീറുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു വാക്കായിരിക്കും. ഇലാ റബ്ബിഹിം യൻസിലൂൻ. യൻസിലൂൻ എന്ന് അല്ല പാരായണം ചെയ്യേണ്ടത്. യൻസിലൂൻ എന്ന് അവിടെ യൻ എന്ന് പറയുന്നിടത്ത് എന്നത് വ്യക്തമാകാൻ, സുക്കൂനുള്ള നൂന് വ്യക്തമായിട്ടല്ല പാരായണം ചെയ്യേണ്ടത്. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാണ് അവിടുത്തെ പാരായണ രീതി. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, വ്യക്തമാക്കാതെ മണിച്ചുകൊണ്ട് ഓതണം. അതാണ് അവിടുത്തെ ഒരു നിയമം. 52-ാമത്തെ ആയത്തിൽ സാധാരണ ആയത്തുകളിൽ കാണാത്ത, ഖുർആനിലൊരു 10-ോ 15-ോ സ്ഥലത്ത് മാത്രം, 15-ഓളം വരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്നിട്ടുള്ള ഒരു നിയമം ഈ ആയത്തിലുണ്ട്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി അത് കേൾക്കണമെന്നാണ് ഉണർത്താനുള്ളത്. ഏതാണത്? മിമ്മർഖദിന. കയ്യിൽ ഖുർആനുള്ളവർ ഖുർആൻ എടുത്തുവെച്ച് ഈ ഭാഗം ശ്രദ്ധിച്ച്, ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ അതിലേക്കൊന്ന് നോക്കിയാൽ കാണാം. മിമ്മർഖദിന എന്ന് കഴിഞ്ഞ് ഒരു സീന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ലിപിയിലുള്ള ഖുർആനിലാണെങ്കിൽ സഖ്ത
എന്ന് എഴുതിയിട്ടുണ്ടാവും. സീന് കഫ് ത. അർദ്ധവിരാമം ആണ് ഇവിടുത്തെ നിയമം. അഥവാ സാധാരണ നമ്മൾ നിർത്തുന്നത് പോലെ, വഖഫ് ചെയ്യുന്നത് പോലെ, നിർത്തുന്നത് പോലെ പൂർണ്ണമായി നിർത്തേണ്ടതില്ല. എന്നാൽ തുടർച്ചയായി ഓതിപ്പോവുകയുമല്ല വേണ്ടത്. ഒരു ചെറിയ സമയത്തേക്ക് വഖഫ് ചെയ്യുകയും എന്നാൽ പാരായണം തുടരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഓതാം, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഭാഗം കേൾക്കുക. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്?

ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മിമ്മർഖദിന എന്ന് ഓതുമ്പോൾ ശ്വാസം നിർത്താതെ തന്നെ ഒരു ചെറിയ സമയത്തേക്ക് നമ്മളൊരു ഒരു വഖഫ് അവിടെ സംഭവിക്കുന്നു, ഒന്ന് നിർത്തുന്നു, എന്നിട്ട് തുടർന്ന് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായി നമ്മളവിടെ ഒരു വഖഫായി നിർത്തുന്ന ഒരു രീതിയുമല്ല, പൂർണ്ണമായി നിർത്തുന്ന ഒരു രീതിയുമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. സാധാരണ നമ്മുടെ കേൾവിയിലോ ശ്രദ്ധയിലോ വരാത്തൊരു ഭാഗമായതുകൊണ്ട് ആളുകൾ പലപ്പോഴും അശ്രദ്ധരായി പോകുന്ന, അത്ര ധാരണയില്ലാത്ത ഒരു ഭാഗമായിരിക്കും ഇത് എന്നുള്ളതുകൊണ്ടാണ് അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഓതേണ്ടത്?

ഒരു നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ കൂടുതലത് വ്യക്തമാകും. ആ നിലക്കുള്ള ഒരു ശ്രമവും ശ്രദ്ധയും കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം. എന്താണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്? വനുഫിഹ ഫിസ്സൂരി, നേരത്തെ മുമ്പ് പരാമർശിക്കപ്പെട്ട, മുമ്പ് പല ആയത്തുകളിലും കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ് നുഫീഹ എന്നുള്ളത്. നഫ്ഹ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ് അർത്ഥം. നുഫീഹ ഊതപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ ഫിസ്സൂരി, എവിടെ? കാഹളത്തിൽ. ഫഇദാഹും, അപ്പോഴതാ അവർ. ഫഇദാ, അപ്പോൾ. ഹും, ഫഇദാ, അപ്പോഴതാ. ഹും, അവർ. മിനൽ അജ്ദാസി, ജദസ് അജ്ദാസ്, ഖബർ, ഖുബൂർ, ഖബറുകൾ. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക്. എൻസിലൂൻ, ധൃതിപ്പെട്ടു പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെട്ടാൽ. ഫിസ്സൂർ, കാഹളത്തിൽ. കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ സൂചിപ്പിച്ചിരുന്നു. കാഹളത്തിൽ ഊതാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു മലക്ക് ഉണ്ട്. ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിൻ്റെ പേര്. അതൊക്കെ നമുക്കറിയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല കാഹളത്തിൽ ഊതാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന് കൽപ്പന കിട്ടുന്നത് പ്രതീക്ഷിച്ച് ആ കാഹളം തൻ്റെ വായോട് ചേർത്തുവെച്ച്, നെറ്റി ചുളിച്ച്, കാതുകൂർപ്പിച്ച്, എപ്പോഴാണോ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് എന്നും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇപ്പോഴും. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും, ഇത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, നെറ്റി ചുളിച്ച് കാതുകൂർപ്പിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം കൽപ്പനയ്ക്കായി പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ കൽപ്പന വരുമ്പോൾ കാഹളത്തിലൂതപ്പെടുന്നു. ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്നു. ലോകത്തിൻ്റെ അവസാനമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. ഭൂമിക്ക് പുറത്തുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളും നശിക്കും. അള്ളാഹു മാത്രം ബാക്കിയാകും. എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടും. ഇസ്രാഫീലിനെ ജീവിപ്പിച്ച് ഈ ജോലി ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്യിപ്പിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഫഇദാഹും, അപ്പോഴതാ അവർ, അഥവാ മനുഷ്യരെല്ലാവരും. മിനൽ അജ്ദാസ്, അവരുടെ കബറിടങ്ങളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. റബ്ബ്, രക്ഷിതാവ്. റബ്ബിഹിം, അവരുടെ രക്ഷിതാവ്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. യൻസിലൂൻ, വേഗത്തിൽ പോകും, ധൃതിപ്പെട്ടു പോകും, ഓടിച്ചെല്ലും എന്ന് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. നോക്കിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മഅരിജിലെ ഒരായത്തിലൂടെ ഈ സംഭവം

സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 30 സൂറത്തു സുമറിലെ ആയത്തും ഇതിന് സമാനമായ 39 അധ്യായം സൂറത്തു സുമറിലെ ആയത്തിലും ഇതിന് സമാനമായ ആശയം അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫസ്വഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാവരും നിലംപതിക്കും. ثم نفخ فيه اخرى രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫഇദാഹും ഖിയാമൻ യൻറൂൻ, അപ്പോൾ അവരതാ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. ഇത് സൂറത്തു സുമറിലെ ആയത്താണ്. അടുത്ത ആയത്തിലും സൂറത്തു റൂമിലെ 25 ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. മിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. അൻ തഖൂമ സമാഉ വൽ അർദു ബിഅംരിഹി ثم دعاكم دعوة من الارض ഇതാ അന്തും തഖ്റുജൂൻ, ആകാശഭൂമികൾ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സുമ്മദ ആക്കും ദഅവതൻ, പിന്നെ അള്ളാഹു നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ, മിനൽ അർദ് ഇതാ അന്തും തഖ്റുജൂൻ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാണ്. മണ്ണിനടിയിൽ കിടന്നിരുന്ന ഓരോ ശരീരവും എഴുന്നേറ്റ് പുറത്തു വരും, എല്ലാവരും പുറത്തു വരും. ആരാണ് ആദ്യം പുറത്തു വരുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഞാനാണ് ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തു വരുന്നവൻ, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നവൻ ഞാനായിരിക്കും, നബിയായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആദ്യമായി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾ എന്ന് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും അതിനുശേഷം അള്ളാഹു പുനർജീവിപ്പിക്കും. കുല്ലുബിനി ആദമ യുബ്ല ഇല്ലാ അജബുദ്ദനബ്, ആദം സന്തതികൾ പൂർണ്ണമായും നശിക്കും അവൻ്റെ അജബുദ്ദനബ് ഒഴികെ. നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരുവിലെ ഒരു ചെറിയ ഭാഗം അത് നശിക്കാതെ മണ്ണിലുണ്ടാകും. മിൻഹു ഖുലിഖ ഇബ്നു ആദം വമിൻഹു യുറക്കബ്, ആ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഭാഗത്തിലെ ഒരു ചെറിയ ഭാഗത്തു നിന്ന്, അജബുദ്ദനബിൽ നിന്ന് ആണ് മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെടുക. അതിൽ നിന്നാണ് പിന്നീട് അവനെ പുനഃസംഘടിപ്പിക്കപ്പെടുക. ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്? അവൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷം എന്തായിരുന്നു അവൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? അല്ലെ, ഒന്നുമല്ലാതിരുന്നു. ചിതലരിച്ചു പോയ ശരീരങ്ങളായിരുന്നു, നുരുമ്പിച്ചു പോയ എല്ലുകളായിരുന്നു. എല്ലുകളില്ല, എല്ലുകളെല്ലാം നുരുമ്പിപ്പോയി, ശരീരം ചിതലരിച്ചു. അല്ലേ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ്റെ ശവരശരീരം ഇറങ്ങിച്ചെന്ന് മത്സ്യങ്ങൾ, അതല്ലെങ്കിൽ മറ്റു വെള്ളത്തിലെ ജീവജാലങ്ങൾ കൊത്തിയെടുത്ത് അവയുടെ ഭക്ഷണമായി, അത് വിസർജ്യവസ്തുവായി വെള്ളത്തിൽ അലിഞ്ഞുചുർന്നു. അല്ലേ, തീ പൊള്ളലേറ്റു മരിച്ചവൻ, അതല്ലെങ്കിൽ കത്തി മരിച്ചവൻ കത്തിയെരിഞ്ഞു, ശവശരീരങ്ങളെ ചിതയിൽ ദഹിപ്പിച്ച ശവശരീരങ്ങൾ അത് കത്തിക്കരിഞ്ഞതിൻ്റെ ചാരം പല പുഴകളിൽ ഒഴുക്കിക്കളഞ്ഞു. എന്തുമാകട്ടെ, എവിടെയാണോ അവൻ്റെ ഭൗതിക ശരീരം, ഏത് രൂപത്തിലാണോ, ഏതെല്ലാം പ്രദേശങ്ങളിലാണോ അത് നശിച്ച് നാമാവശേഷമായിപ്പോയത്, എവിടെയായിരുന്നാലും അവൻ പുനർജീവിപ്പിക്കപ്പെട്ട് വിചാരണയുടെ നാളിൽ അള്ളാഹുവിലേക്ക് ഓടുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കൂ. മനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫഇദാഹും മിനൽ അജ്ദാസ്, അപ്പോഴതാ അവർ ഖബറിടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിലേക്ക്, യൻസിലൂൻ, ധൃതി പിടിച്ച് പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. അടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. കാലു, ആ ഓട്ടത്തിനിടയിൽ പുനർജീവിപ്പിക്കപ്പെട്ട ആളുകൾ അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ,
വയലുൻ.

0: നാശം എന്നാണ് അർത്ഥം. യാ വയലന, ഞങ്ങളുടെ നാശമേ, മൻ ആരാണ്, ബഅസന ഞങ്ങളെ പുനർജീവിപ്പിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാലു അവർ പറയും, യാ വയലന ഞങ്ങളുടെ നാശമേ, മൻ ആരാകുന്നു, ബഅസന ഞങ്ങളെ ജീവിപ്പിച്ചത്, മിം മർഖദിന ഞങ്ങളുടെ ഉറക്കസ്ഥലത്ത് നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്. ഹാദാ ഇത്, മാ വഅദ റഹ്മാൻ, മാ വഅദ കരാർ ചെയ്തതാണ്, അർറഹ്മാൻ പരമകാരുണ്യകൻ, അഥവാ അള്ളാഹു കരാർ ചെയ്ത കാര്യമിതാണ്. ആ അള്ളാഹു കരാർ ചെയ്തിരുന്ന കാര്യമുണ്ടായിരുന്നല്ലോ, അതാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരുന്നതും, പ്രവാചകന്മാർ പറഞ്ഞിരുന്ന ആ സത്യം, പരമകാരുണ്യകൻ കരാർ ചെയ്തിരുന്ന ആ കാര്യം, അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹാദാ ഇത്, മാ വഅദ റഹ്മാൻ, പരമകാരുണ്യകൻ കരാർ ചെയ്തതും, വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. ഖാലു അവർ പറയും, യാ വയലന ഞങ്ങളുടെ നാശമേ, മൻ ബഅസന ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിൻ മർഖദിന ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്, ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ്റെ കരാർ തന്നെയാണ്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്? രണ്ട് രൂപത്തിൽ അത് വിശദീകരിക്കപ്പെട്ടതായി ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, പരലോകത്ത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനു മുമ്പ് ഒരു ചെറിയ മയക്കം, ഒരു ഉറക്കം ഖബറിൽ മനുഷ്യനുണ്ടാകും എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതേസമയം ഖബർ രക്ഷാശിക്ഷകളുടെ ലോകമാണ്. ശിക്ഷയും രക്ഷയും ഖബറിലുണ്ടാകും. അത് തർക്കത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമായ, ധാരാളം ഹദീസുകളിൽ വ്യക്തമായ സംഗതിയാണ്. ആ ശിക്ഷ പരലോകത്തെക്കുറിച്ച് ആപേക്ഷികമായി ഖബറിലെ ശിക്ഷ വളരെ ശക്തമാണെങ്കിലും അത് പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏറെക്കുറെ കുറച്ചൊരാശ്വാസമായിരുന്നു. അതിനുശേഷം ഇതാ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മഹ്ഷറിൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു സംസാരമാണ് ഇവിടെ ഈ വാചകങ്ങൾ കൊണ്ട്, വിലാപവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് പല വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ ലഭിച്ചാലും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നാലും, മുന്നറിയിപ്പുകൾ നൽകിയാലും അതിനെയെല്ലാം അവഗണിച്ചു ജീവിക്കും. അത് മനുഷ്യൻ്റെ ഒരു പൊതു രീതിയാണ്. പലപ്പോഴും തങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴാണ് വിലപിക്കുക? റിസൾട്ട് വരുമ്പോഴാണ്, അല്ലേ? റിസൾട്ട് വരുമ്പോഴാണ്. ജീവിതത്തെ സീരിയസായി ഗൗരവമായി കാണാത്ത പല ആളുകൾ, അവർ അവരുടെ ജീവിതത്തിൻ്റെ മിക്ക സമയവും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടി മാറ്റിവെച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം നന്നായി ചെയ്തില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്ന ആളുകൾ പലപ്പോഴും വിലപിക്കാറുള്ളത്. എന്നതുപോലെയാണ് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ മറികടന്നു, വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകളെ അവഗണിച്ചു കളഞ്ഞു, ഉത്ബോധകരുടെ ഉത്ബോധനത്തെ പരിഹാസപൂർവ്വം തള്ളിക്കളയുന്ന ആളുകൾ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പിന്നെ വിലപിക്കുകയാണ്. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കടന്ന് വിലപിക്കുകയാണ് അല്ലേ? മരിക്കാൻ, അങ്ങനെ മരണം മുന്നിൽ കാണുമ്പോൾ പറയും, പടച്ചോനെ കുറച്ചും കൂടെ സമയം തരുമോ, ഞാൻ നന്നായി ജീവിക്കാം. പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മഹ്ശറയിൽ കിതാബ്, കർമ്മരേഖ കയ്യിൽ കൊടുക്കുമ്പോൾ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എനിക്ക് നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. യാ ലൈത ഹാ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വിലപിക്കുകയാണ്. നരകത്തെ കാണുമ്പോൾ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിലപിക്കുകയാണ്. എന്താ പറയുന്നത്? ലൗ കുന്ന നസ്മഉ ഔ നാഖിൽ മാ കുന്ന ഫീ അസ്ഹാബിസ് സഗീർ, അന്ന് ആളുകൾ പറയുന്നതൊന്ന് കേട്ടാൽ മതിയായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നരകത്തിൽ ആളാകുമായിരുന്നില്ല. നരകത്തിൽ ശിക്ഷയനുഭവിക്കുമ്പോൾ വിലപിക്കുകയാണ്, പടച്ചോനെ ഒന്ന് കരകയറ്റി തരുമോ? നയമൽ സ്വാലിഹൻ വൈറല്ലതീ കുന്നാ നയമൽ, പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ? നരകത്തിൽ കടന്ന് വിലപിക്കുകയാണ്. ആ രൂപത്തിലുള്ള വാക്കുകളാണ് മനുഷ്യനെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമ്പോൾ അവൻ്റെ ഒരു വിലാപമായി, അവൻ്റെ ഒരു ഞെട്ടലിൻ്റെ വാചകമായി, എല്ലാ പ്രതീക്ഷകളും മറ്റുപോയതിൻ്റെ ഒരു സംസാരമായി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അതാണ് അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നത്. കാലു അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? മിമ്മർഖദിന, ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്. ഹാസാമാവാദർ റഹ്മാൻ, അന്ന് ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, അതിനെ ഞങ്ങൾ അവഗണിച്ചു. അല്ലേ, ഖബറിൽ പരലോകത്ത് അവിശ്വസിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചിട്ടും പരലോകത്തെ മറന്നു ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം അറിയാം, ഖബറുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, അല്ലേ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും എല്ലാം അവഗണിച്ച് പരമാവധി ഐഹിക ജീവിതത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളും അവിടെ എത്തിയാൽ പറയും, മംബഅസനാമി മർഖദിന ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇദാ ഇത് അന്ന് അള്ളാഹു നൽകിയ കരാറാണ്. വയഖൂലൂന മതാ ഹാദാൽ വഅദു ഇൻ കുന്തും സാദിഖീൻ, ഇതിന് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതാണ്. എവിടെ നിങ്ങളുടെ കരാർ? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങളുടെ കരാർ. അവർ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ആ കരാർ നേർക്കുനേരെ കണ്ണു തുറന്ന് ജീവിതാനുഭവമായി സ്വന്തം മുന്നിൽ ആ കരാറിങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിവസ്ത്രരായി നഗ്നബാധരായി ആളുകൾ പുനരുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന വാചകങ്ങളാണ് ഈ ആയത്തിലൂടെ ഉദ്ധരിക്കുന്നത്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി അവയുടെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെടും. ഫിസൂർ, കാഹളത്തിൽ. ഫഇദാഹും, അപ്പോഴതാ അവർ. മിനൽ അജ്ദാസ്, ഖബറിടങ്ങളിൽ നിന്ന്. ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവരായിരിക്കും. ഖാലോ, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനരെഴുന്നേൽപ്പിച്ചത്, പുനർജീവിപ്പിച്ചത്? മിമ്മർഖദിന, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്. ഹാദാമാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ കരാർ ചെയ്തതാകുന്നു. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞ സത്യവും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ പോകും എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, ജീവിതവിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: സൂറ യാസീൻ അടിസ്ഥാനമാക്കിയുള്ള ഖുർആൻ പഠനം ഹൃദയവസന്തം കേട്ടുവല്ലോ. അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

ബീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകൾ സുദീർഘമായി വ്യത്യസ്ത കാരിഗകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു തൗബ 60 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തു യൂനുസ് 53 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

ولا تصل على أحد منهم مات أبدا ولا تقم على قبره

لهم سيدخلهم الله في رحمته إن الله غفور رحيم.

فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم.

فيكم غلظة واعلموا أن الله مع المتقين.

مسه كذلك زين للمسرفين ما كانوا يعملون ولقد أهل

إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ 60 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്തു യൂനുസ് ആദ്യം മുതൽ 53 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം ശ്രവിച്ചത്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് കാരി അഹമ്മദ് സഊദ്

0: കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ 85 അധ്യായം സൂറത്ത് അൽ ബുറൂജും 99 അധ്യായം സൂറത്ത് അൽ സിൽസിലയുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പാരായണം ഖാരി അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio. Tune to reality.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിന്റെ ബാക്കിയാണ് ഇന്ന് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 36-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി കേൾക്കുന്നതോടൊപ്പം പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അതിന് അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലെന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
4: അതെ,
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതെ,
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
4: അതിരുകൾ.
5: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള താരതമ്യമാണ് മാഷാല്ല.
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയില അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ثمود وما نؤخره إلا لأجل معدود

سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ പാരായണങ്ങൾ പ്രശസ്ത കാരികളുടെ ശബ്ദങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന പ്രോഗ്രാമാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹൂദിൻ്റെ 84 മുതലുള്ള വചനങ്ങളും സൂറത്തു യൂസുഫിൻ്റെ 93 മുതലുള്ള വചനങ്ങളുടെയും മനോഹരമായ പാരായണമാണ് നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, പാരായണം പഠിക്കാം തെറ്റുകളില്ലാതെ. അതെ, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ സംസാരിക്കുന്നു. സൂറത്തു മുജാദില 19-20-21 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ

الله ورسوله أولئك في الأذلين. كتب الله لأغلبن أنا ورسلي إن الله قوي عزيز. استحوذ عليهم الشيطان. استحوذ ഇവിടെ വസലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുന്ന ഹംസ. പക്ഷെ നമ്മളിതിവിടെ എടുത്തോതും, ആയത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. ഇസ്തഹ്വദ, അവിടെ അസ്തഹ്വദ എന്നോ ഉസ്തഹ്വദ അല്ല, ഹംസക്ക് കസറാണ്. ഇസ്തഹ്വദ. ഇസ്തഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഇസ്തഹ്വദ അല്ല. ഇസ്തഹ്വദ അലൈഹി മുശ്ശൈത്താനു. അശ്ശൈത്താ ഷൈത്താനു. ഇസ്തഹ്വദ അലൈഹിമു ഷൈത്താനു. താ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്തുബാഖ എന്ന സിഫത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് ആ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അഷൈത്താനു, അതല്ല എങ്കിൽ ഷൈത്വാനു ത്വാ എന്നാണ് വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫഅൻസാഹും ദിക്റല്ലാഹ്. ഫഅൻസാഹും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസാഹും, ഫഅൻസാഹും ദിക്റല്ലാഹ്. ദിക് ദാല കാഫിൻ്റെ സുക്കൂൺ ശ്രദ്ധിക്കുക. ദിക്റല്ലാഹ് അല്ല, ദിക്റ അല്ല, ദിക്റ അല്ല, ദിക്, ദിക്റല്ലാഹ്, ദിക്റല്ലാഹ്. ഉലായിക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലഞ്ച് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹിസ്ബു ഷൈത്താൻ. ഹിസ്ബു, ഹിസ്ബു, പലപ്പോഴും ചില ആളുകളിലൊക്കെ ഹിസ്ബ്, ഹിസ്ബ് എന്നുള്ള ഈ പദത്തിൽ ഹിസ്ബൊക്കെ ആവാറുണ്ട്, അത് ശ്രദ്ധിക്കുക. ഹിസ്ബു, ഹിസ്ബു ഷൈത്താൻ, ഹിസ്ബു ഷൈത്താൻ. അലാ ഇന്ന, അലാ ഇന്ന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ, അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അലാ ഇന്ന, നൂന് ശദ് മണിക്കണം. ഇന്ന ഹിസ്ബ, ഹിസ്ബ ഷൈത്താൻ. അലാ ഇന്ന ഹിസ്ബ ഷൈത്താൻ. ഷൈത്താൻ. ഹുമുൽ ഖാസിറൂൻ. ഹുമുൽ ഖ, ഖ അല്ല, ഖാസിറൂൻ അല്ല, ഖാസിറൂൻ. കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ് ഖ. അലാ ഇന്ന ഹിസ്ബ ഷൈത്താനി ഹുമുൽ ഖാസിറൂൻ. അടുത്ത ആയത്ത്, ഇരുപതാമത്തെ ആയത്ത്. ഇന്ന അല്ലദീന, ഇന്ന, നൂന് ശദ് മണിക്കണം. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന അല്ല, അല്ലദീന. ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന യുഹാദ്ദൂന. ഇവിടെ നന്നായിട്ട് നീട്ടണം. മദ് ലാസിം കലിമി മുസക്കൽ, മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷദ്ദുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് നീട്ടണം. യുഹാദ്ദൂനല്ലാഹ, യുഹാദ്ദൂനല്ലാഹ. മദ് ലാസിം കലിമി മുസക്കൽ, ഇൻഷാല്ല മദ് ലാസിം അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. കലിമി എന്ന് പറഞ്ഞാൽ യുഹാദ്ദൂന, അതൊരു പദമാണല്ലോ, ഒരു കലിമത്താണ്. പിന്നെ മുസക്കൽ എന്ന് പറഞ്ഞാൽ അത് ശബ്ദുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. പിന്നെ യുഹാദ്ദൂനല്ലാഹ വറസൂലഹ്, വറസൂലഹ്, അവിടെ നിർത്തുമ്പോൾ വറസൂലഹ്, വറസൂലഹ് എന്ന് സുക്കുൻ നൽകിക്കൊണ്ട് നിർത്തണം. കൂട്ടി ഓതുമ്പോഴോ വറസൂലഹു ഉലൈക. ഇവിടെ സുലത്തുൽ കുബറ, സുലത്തു തവീൽ എന്നൊക്കെ പറയും മദ്ദിൻ്റെ പേര്. മുൻഫസ്സുല പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് വറസൂലഹു ഉലൈക്. ഹ ഉ ദമീറിന് ശേഷം ഹംസ വരുമ്പോഴുണ്ടാവുന്ന മദ്ദാണത്. ഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തോതിലത് നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക ഫിൽ അദല്ലീൻ. അദല്ലീൻ, അസല്ലീൻ അല്ല, ദാലാണ്. ദാലിൻ്റെയും സാഇൻ്റെയൊക്കെ കാര്യം ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും. ഇത് ഏറ്റവും കൂടുതൽ തെറ്റായിട്ട്, പിന്നെ മഖ്റജിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ വരുന്ന ഒരു അബദ്ധമാണ് അധികം ആളുകളിലും. അതുകൊണ്ടാണ് അത് ആവർത്തിക്കുന്നത്.

0: ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. സോ ഫിൽ അദല്ലീൻ, അദല്ലീൻ, അസല്ലീൻ അല്ല, അദല്ലീൻ എന്നാണ് പറയേണ്ടത്. 21-ാമധ്യായത്ത് കതബല്ലാഹു ലഅഗ്ലിബന്ന, കതബ കതബ അല്ല കതബ, കാഫിനെ ഒക്കെ എന്താ പറയുക, ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് കാഫ്, ഹെവി ലെറ്റേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ, ഇത് ലൈറ്റായിട്ട് വളരെ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട കതബ, വായ കനപ്പിച്ച് കതബ അല്ല കതബല്ലാഹു അല്ല കതബ. കതബല്ലാഹു ലഅഗ്ലിബന്ന, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, ഗൈനും നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ തെറ്റായിട്ട് വരുന്നു, ലഅലിബന്ന ഗൈരിൽ മഅദൂബി, ഇതെത്രയോ നമുക്ക് കേൾക്കാൻ പറ്റും മഅദൂബി, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം, കാരണം ധാരാളം അബദ്ധങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ സാധാരണക്കാരിൽ വരാറുണ്ട്, അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ അബദ്ധം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാല്ലാ സംസ്കാരത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും സഹലല്ലാഹു ലക്കും. ലഅഗ്ലിബന്ന, ലഅഗ്ലിബന്ന നൂൻ ശദ്ദ് മണിക്കണം. അന വറുസുലി, ഇവിടെ അന ആദ്യം ഒരു അലിഫ് കാണാൻ പറ്റും, അലിഫിൻ്റെ മേലെ ഒരു സുക്കൂനുണ്ട്, അതിനർത്ഥം അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഉച്ചരിക്കണം. എങ്ങനെ? കതബല്ലാഹു ലഅഗ്ലിബന്ന അന, അങ്ങനെ ആ ഉച്ചാരണത്തിൽ അത് കൊണ്ടുവരണം. പക്ഷേ നിർത്താറില്ല, കൂട്ടി ഓതുകയാണ് ചെയ്യാറുള്ളത്. സൂറത്തുൽ മാഊൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ, വല അന ആബിദുമ്മ, വല അന ആബിദുമ്മ, അവിടെ കണ്ടില്ലേ, അതുപോലെയാണ് ഈ പിന്നെ അലിഫിൻ്റെ മേലെയുള്ള സുക്കൂനും. ലഅഗ്ലിബന്ന അന വറുസുലി, കൂട്ടി ഓതുമ്പോൾ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന സുക്കൂനാണത്, നിർത്തുമ്പോൾ അതിനെ ഉച്ചരിക്കണം. അന വറുസുലി, വറുസുലി റാഇനും സീനിനും ദമ്മാണ്, ശ്രദ്ധിക്കണം. വറുസുലി, അന വറുസുലി, ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖവിയുൻ, ഖവിയുൻ അസീസ്, ഖവിയുൻ യാഇന് ശദ്ദ് ഖവിയുൻ എന്നല്ല ഖവിയുൻ, തൻവീന് ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഖവിയുൻ അസീസ്, അസീസ്, ഇങ്ങനെ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز.
1: سورة المجادلة 19-21 آيات غلانا نام إن كتر شدد ترى لما يتبعك. بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും. ഏറ്റവും അതിസുന്ദരമായി പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഫോളോസ്. ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 27 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് ഹിജാസി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹൃദയവസന്തം, അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

سلام قولا من رب رحيم. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 36 അധ്യായം സൂറ യാസീൻ 57-58 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഇതേ പ്രോഗ്രാമിൽ ഈ സൂറത്തിലെ 56 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പരലോകത്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് ആ ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അതേ വിഷയത്തിൻ്റെ ബാക്കി എന്ന നിലക്കാണ് ഈ രണ്ട് ആയത്തുകൾ കൂടി കടന്നുവരുന്നത്. അതായത് റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ ചില സവിശേഷതകൾ കൂടി ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഉന്നതമായ സ്വർഗത്തെ സംബന്ധിച്ച് പരലോകത്ത് അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് ലഭിക്കുന്ന മഹാ അനുഗ്രഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, അതാണ് ഈ രണ്ടായത്തുകളിലും പരാമർശിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരിക്കുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലഹും ഫീഹ ഫാകിഹതും വലഹും മാ യദഊൻ സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലായി പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സാക്കിനായ മീമിനെ ഇൽഹാറ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക, അതായത് വ്യക്തമായി പാരായണം ചെയ്യുക. ലഹും, ലഹും അവസാനത്തെ ഹർഫ് അക്ഷരം മീമാണ്, സുക്കൂനുള്ള മീം. ശ്രദ്ധാക്കൾ അഭാഗം ശ്രദ്ധിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 444 പേജിലാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുള്ളത്. നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാറുള്ള, സാധാരണഗതിയിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ വരാറുള്ള ഖുർആനിൽ. ഒരുപക്ഷേ ഈ പരിപാടി ഫോണുകളിലും മറ്റുമൊക്കെ ഖുർആൻ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവരുണ്ടാകും. 444 പേജ് എടുത്താൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 57 ആയത്ത് ലഹും എന്നതിലെ അവസാനത്തെ ഹർഫ് മീമാണ്, സുക്കൂനുള്ള മീമാണ്. അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അഥവാ സുക്കൂനുള്ള മീം ഉച്ചരിക്കപ്പെടുമ്പോൾ, രണ്ട് ചുണ്ടുകൾ പരസ്പരം ചേരണം, തട്ടണം, ടച്ച് ചെയ്യണം. ലഹും, ലഹും ഫീഹ, ലഹും ഫീഹ, ലഹും ഫീഹ. ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ. രണ്ട് ചുണ്ടുകളും ലഹും എന്ന് പറയുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരായണം ശരിയാണ്, ഇല്ലെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ലഹും ഫീഹ ഫാകിഹതു വലഹും മാ യദഊൻ. അതാണ് ഒരു കാര്യം ഈ ആയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു സംഗതി, തജ്വീദുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും ഈ രണ്ടായത്തുകളിലായി കടന്നു വരുന്നുണ്ടെങ്കിലും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം മിർ റബ്ബിർ റഹീം 58 ആയത്തിലെ അവസാനത്തെ മൂന്ന് കലിമത്തുകളാണ്. മിൻ എന്നത് സുക്കൂനുള്ള നൂനാണ് അവസാനത്തെ ഹർഫ്. മിൻ റബ്ബിൻ എന്നതിൽ തൻവീനാണ്, അഥവാ സുക്കൂനുള്ള നൂനിൻ്റെ അതേ ഉച്ചാരണമാണല്ലോ തൻവീനിനുമുള്ളത്. മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്ന എങ്ങനെയാണ്, മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണല്ലോ റബ്ബിൻ എന്ന് പറയുമ്പോഴും അവസാനിക്കുന്നത്, അഥവാ രണ്ടിലും ഒരു ന് ഉണ്ട്, സുക്കൂനുള്ള നൂനുണ്ട്. ഒന്നിൽ സുക്കൂനുള്ള നൂനായും രണ്ടാമത്തേത് തൻവീനായി, ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനായും വരുന്ന രൂപമാണുള്ളത്. ഈ രണ്ട് വാക്കുകൾക്കും ശേഷം വരുന്നത് റ ആണ്, മിൻ എന്നതിന് ശേഷം
റാ വരുന്നു, റബ്ബിൻ എന്നതിലെ റാ വരുന്നു. റബ്ബിൻ എന്നതിന് ശേഷം റഹീം എന്നതിലെ റാ വരുന്നു. മിർ റബ്ബി റഹീം, സലാമു ഖൗലം മിർ റബ്ബി റഹീം. രണ്ടിടത്തും ആ ന് എന്ന സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അതിന് തൊട്ടുശേഷം വരുന്ന റായിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഒരു സാധാരണ പാരായണം, ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാകുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ തെറ്റായ പാരായണം ഞാൻ ആദ്യം പറയാം. മിൻ റബ്ബിൻ റഹീം, ഇത് ശരിയല്ല. അങ്ങനെ ഓതൽ തന്നെ കുറച്ച് പ്രയാസവുമാണ്. അതിൻ്റെ ശരിയായ പാരായണം എങ്ങനെയാണ്? മിർ റബ്ബി റഹീം, മിർ റബ്ബി റഹീം എന്ന് രണ്ടിടത്തും വ്യക്തമാകുന്നില്ല. രണ്ടിടത്തെ ആ സുക്കൂനുള്ള നൂനും തൻവീനും തൊറ്റശേഷമുള്ള ലായിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടുള്ള ഒരു രീതിയാണ്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. ലഹും ഫീഹ ഫാകിഹതും വലഹും, ലഹും ഫീഹ ഫാകിഹതും വലഹും മായദ്ദഊൻ, സലാമും ഖൗലം മിർ റബ്ബിർ റഹീം. ഇതാണ് പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ടായത്തുകളിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഒന്ന് പരിശോധിക്കാം. ലഹും, അവർക്കുണ്ട്. ഫീഹ, അതിൽ. ആരെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്ത് എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലഹും എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ, സ്വർഗക്കാരെ കുറിച്ചാണ് പറയുന്നത്. ലഹും അവർക്കുണ്ട് അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ടാകും. ഫീഹ, അതിൽ. ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ലഹും, അവർക്ക് അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ട്. ഫീഹ, അതിൽ, അതായത് സ്വർഗത്തിൽ. ഫാകിഹത്തുൻ, പഴങ്ങൾ. വലഹും, അവർക്കുണ്ട്. മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ പരലോകത്ത്, സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവർക്കവിടെ പഴങ്ങൾ ലഭിക്കും. രണ്ടാമത്തേത്, അവർക്കവിടെ ആവശ്യപ്പെടുന്നത് ലഭിക്കും. പഴങ്ങൾ സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിക്കുമെന്ന് ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് 25-ാമത്തെ ആയത്തിൽ, വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ബഷീർ, സന്തോഷവാർത്ത അറിയിക്കും. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്. അന്നലഹും, അവർക്കുണ്ട്. ജന്നാത്തിൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ട്. കുല്ലമാ റുസഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസഖൻ ഖാലു ഹാദല്ലദീ റുസഖ്നാ മിൻ ഖബ്ലു, ഒരു പഴം അവർക്ക് കൊടുത്താൽ അവരത് കഴിച്ചിട്ട് പറയും, ഇതന്നെയല്ലേ ഞങ്ങൾ നേരത്തെയും കഴിച്ചത്. വളരെ രുചിയുള്ളൊരു ഭക്ഷണം, നല്ല രുചിയുള്ളൊരു പഴം. എന്നാൽ അടുത്തത് കൊടുക്കുമ്പോൾ അതിനേക്കാൾ രുചി കുറഞ്ഞതാണോ? രുചിക്ക് ഒട്ടും കുറവില്ല. വ ഉതൂബിഹി മുത്തശാബിഹ, അതുപോലെയുള്ളത് അവർക്ക് കൊടുക്കപ്പെടും. വലഹും ഫീഹ അസ്വാജും മുതഹറ, അവർക്കതിൽ പരിശുദ്ധകളായ ഇണകളുമുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതരായിരിക്കും. പഴങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അയനബ് നൽകപ്പെടും, മുന്തിരികൾ നൽകപ്പെടുമെന്ന്, ഈത്തപ്പഴം നൽകപ്പെടുമെന്ന് അല്ലേ, റുമ്മാൻ നൽകപ്പെടുമെന്ന്. സൂറത്തുർ റഹ്മാനിലെ ആയത്തുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും.
ഫിഹ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ. ഫിഹ അതിലുണ്ട്, സ്വർഗത്തിലുണ്ട്, ഫാകിഹത്തുൻ പഴങ്ങൾ, നഖലുൻ ഈത്തപ്പന ഈത്തപ്പഴങ്ങൾ, വറുമ്മാൻ മാതളങ്ങൾ, ഉറുമാൻ പഴങ്ങൾ. അങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും വിശദീകരണങ്ങൾ നൽകുമ്പോൾ മനുഷ്യ മനസ്സുകളിലുള്ള ചില സിമ്പലുകളുണ്ട്, സുഖാഡംബര ജീവിതത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട്. നല്ല രുചികരമായ ഭക്ഷണം, നല്ല വായിക്ക് രുചിയുള്ള കാണാനഴകുള്ള വില കൂടിയ ഏറ്റവും മുന്തിയ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊരാഡംബര ജീവിതത്തിൻ്റെ ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഡംബര ജീവിതത്തിൻ്റെ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴങ്ങൾ അതിലൊരു പ്രധാന ഘടകമാണ്. വ്യത്യസ്ത രുചികളുള്ള, നല്ല ആസ്വദിക്കാൻ കഴിയാവുന്ന നല്ല നല്ല പഴങ്ങൾ. മനുഷ്യൻ്റെ ഭാഷയിൽ അള്ളാഹു മനുഷ്യനോട് സംവദിക്കുന്നു. അതിലെ ഏറ്റവും നല്ല പഴങ്ങൾ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു കിലോ ആപ്പിൾ വാങ്ങിയാൽ അതിൽ ചിലപ്പോൾ ഒന്ന് കേടുവന്നതായിരിക്കാം, അരക്കിലോ മുന്തിരി വാങ്ങിയാൽ ചിലപ്പോൾ കിട്ടുന്നത് പുളിയുള്ളതായിരിക്കാം. നമ്മൾ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിയാൽ അതിൽ ചിലത് നല്ല പുളിയുള്ളതായിരിക്കും, എല്ലാത്തിനും മധുരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണോ സ്വർഗത്തിലും കിട്ടുന്ന പഴങ്ങൾ? വളരെ പഴകിയ ഈത്തപ്പഴം അത് പൊളിച്ചു നോക്കിയാൽ അതിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള ജീവികൾ ഉണ്ടാകും, നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അതാണോ സ്വർഗത്തിലെ പഴങ്ങൾ? അല്ല. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു സംസാരിക്കും. യഥാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് മാലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും, ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ട് രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന്. മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖാതിറ അല ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത, ഒരു കണ്ണുകളും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, അത്ര ആനന്ദദായകമായ സുഖാഡംബരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് സ്വർഗം. അപ്പോൾ ആപ്പിളെന്ന് പറഞ്ഞാൽ, നഹലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, റുമ്മാനെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, മറ്റേതെങ്കിലും ഒരു പഴത്തിൻ്റെ പേര് പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ, ഇവിടുത്തെ ന്യൂനതകളുള്ള, ഇവിടുത്തെ പ്രശ്നങ്ങളുള്ള, ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും രുചിയും പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുമായ പഴങ്ങൾ പോലുമല്ല, അതിനേക്കാളെല്ലാം എത്രയോ നല്ല വിഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഏത് കാര്യമെടുത്തു പരിശോധിച്ചു കഴിഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു വതആല പരലോകത്ത് മനുഷ്യനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, പഴങ്ങൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയുന്നത് വലഹും അവർക്കുണ്ട് മാ യദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ. ലോകത്ത് ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനമാണ്, ഒരു ഓഫറാണ് അള്ളാഹു ഈ കൊച്ചു വാക്കിലൂടെ നമുക്ക് നൽകുന്നത്. വലഹും മാ യദ്ദഊൻ, അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ട്. മാ തസ്തഹി അംഫുസുക്കും, വെറുഭാഗത്ത് അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചു. മാ യശാഊന, അവർ ഉദ്ദേശിച്ചതെന്തോ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതെന്താണോ അത്, അതിനപ്പുറം ഇനി എന്താണോ ഒരു ഓഫർ നമുക്ക് നൽകാനുള്ളത്, ആരാണ് അതിനേക്കാൾ വലിയൊരു ഓഫർ നൽകുക? അല്ലെ, ഒരു മൊബൈൽ കമ്പനി യഥേഷ്ടം വിളിക്കാനും യഥേഷ്ടം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുമുള്ള ഒരു ഓഫർ നൽകിയപ്പോൾ ആളുകളൊക്കെ എത്ര അത്ഭുതത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. ഒരു ഷർട്ട് വാങ്ങിയാൽ ഒരു ഷർട്ട് ഫ്രീ കിട്ടുമെന്ന് കേട്ടാൽ ആളുകൾ എന്തൊരു തിക്കും തിരക്കും കൂട്ടിയാണ് അത്തരം ഷോപ്പുകളുടെ മുന്നിൽ പോയി നിൽക്കുക. ഒരു കട കാലിയാക്കൽ എന്നൊരു ബോർഡ് കണ്ടാൽ അതിലായിരിക്കും കൂടുതൽ തിരക്കുണ്ടാവുക. ഓഫറുകളെ മനുഷ്യൻ അതിൻ്റെ പുറകിലാണുള്ളത്. പക്ഷേ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനം അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടും
ആർക്കുമതു വേണ്ട. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ കിട്ടും. എന്താണോ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് അതവിടെ കിട്ടും. ഒരു ലിമിറ്റേഷനും അവിടെയില്ല, ഒരു പരിധിയും അല്ലാഹു വെച്ചിട്ടില്ല. ഇതാ ഇത്ര വരെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. ഇത്ര വരെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതാണ് അങ്ങനെയാണോ? അല്ല. ഇന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഭക്ഷണമായി, സുഖമായി, ആസ്വാദനമായി, ആഡംബരമായി, താമസിക്കാനുള്ള ഇടമായി, കണ്ണിനുള്ള കാഴ്ചയായി, മറ്റു ഏതു നിലക്കുമുള്ള ആസ്വാദനമാകട്ടെ, അതെല്ലാം അവിടെയുണ്ടാകും. മനസ്സൊന്ന് ആഗ്രഹിച്ചാൽ മതി, മനസ്സിലൊന്ന് തോന്നിയാൽ മതി, ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, അതവിടെ വരികയാണ്, എത്തുകയാണ്. അത്ര സുഖലോലുപതമായ ഒരു ജീവിതത്തെയാണ് അള്ളാഹു സ്വർഗലോകത്ത് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിൻ, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടമെന്താ? ഒരു ദിവസത്തേക്കാണോ ഈ ഓഫർ? മാർച്ച് 31 ജിയോ ഓഫർ അവസാനിപ്പിക്കുന്നു പറയുമ്പോൾ ആൾക്കാർക്ക് സങ്കട. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മാർച്ച് 31 ഡിസംബർ 31 പിന്നെ 10 കൊല്ലവും പിന്നെ 100 കൊല്ലവും ഒന്നുമല്ല, അനന്തമായി, അനശ്വരമായി, പരിധിയില്ലാതെ, അവസാനമില്ലാതെ, അറ്റമില്ലാതെ, എന്നെന്നും അങ്ങനെയാണ്. അത് നഷ്ടപ്പെടുന്നവന് സംഭവിക്കുന്ന നഷ്ടം എത്രയാണ്? ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം, അതല്ലേ ഏറ്റവും വലിയ മിസ്സിംഗ്? അത് നമ്മൾ നഷ്ടപ്പെടുത്തണോ? അത് നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്! നമ്മുടെ കണ്ണ് ദൃഷ്ടിയൊന്ന് താഴ്ത്തിയാൽ, ഏയ്, നമ്മുടെ വിചാരങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒന്ന് കടിഞ്ഞാണിട്ടാൽ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ലാഭം വളരെ വലുതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയാലോ നഷ്ടപ്പെടുന്നത്? ലഹും ഫീഹാ മായ വലഹും മായദ്ദഊൻ, ആവശ്യപ്പെടുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗലോകമാണ്. അതുകൊണ്ട് ഒരു ചെറിയ ആയത്തെങ്കിലും നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ചില വാചകങ്ങളാണ് യഥാർത്ഥത്തിലെ ആയത്തുകളിലുള്ളത്. ലഹും, അവർക്കുണ്ട്. ഫീഹാ, അതിൽ, ആ സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ, പഴങ്ങളുണ്ട്. വലഹും, അവർക്ക് ലഭിക്കും. മായദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ അതവർക്ക് ലഭിക്കും. അതാണ് 57-ാമത്തായത്തിൽ പഠിപ്പിക്കുന്നത്. 58-ാമത്തായത്ത് നോക്കൂ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ, സമാധാനം, സമാധാനം, ഖൗലൻ, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വാചകം, സമാധാനത്തിൻ്റെ വാചകമാണ്. മിൻ റബ്ബിർ റഹീം, ആരുടെ അടുത്തു നിന്ന്? മിൻ റബ്ബിൻ, രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നു. റഹീം, പരമകാരുണ്യകനായ, പരമകാരുണ്യകനായ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള അന്നത്തെ വാചകമെന്നാണ് സലാം, സമാധാനമാകുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനത്തിൻ്റെ ഭവനമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലേ, എല്ലാമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, ഒന്നിനും ഒരു പഞ്ഞവുമില്ല, പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താ? സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും മനസ്സമാധാനം ലഭിക്കുമെങ്കിൽ മനുഷ്യൻ അതിനാണ് വില കൽപ്പിക്കുക. സുഹൃത്തുക്കളെ, യഥാർത്ഥ സമാധാനത്തിൻ്റെ ലോകമേതാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. സമാധാനത്തിൻ്റെ ഭവനം അത് സ്വർഗമാണ്. നമ്മൾ നോക്കി വിശുദ്ധ ഖുർആനിലെ സൂറത്തു, പിന്നെ സുമറിൻ്റെ അവസാന ഭാഗത്ത്, സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരോട് മലക്കുകൾ പറയുന്ന വാചകം അതെന്തായിരിക്കും? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വസീഖ, നയിക്കപ്പെടും. അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ നയിക്കപ്പെടും. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ,
സംഘം സംഘമായിക്കൊണ്ട്. ഹത്ത ഇദാ ജാഊഹ, അവരതിൻ്റെ അടുത്തെത്തിയാൽ, വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്താൽ, വഖാല ലഹും ഖസനതുഹ, അതിൻ്റെ കാവൽക്കാർ അവരോട് പറയുകയും ചെയ്യും. എന്താ പറയാ? സലാമുൻ അലൈക്കും, നിങ്ങൾക്കു സമാധാനം. തുയ്ബത്തും, നിങ്ങളുടെ ജീവിതം തൊയ്യബായിരുന്നു, പരിശുദ്ധമായിരുന്നു, സംശുദ്ധമായിരുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് നിത്യവാസികളെ ശാശ്വതരായിക്കൊണ്ട്

സമാധാനം എന്നതാണ്. ഇനി സ്വർഗത്തിൻ്റെ അകത്തോ അവിടെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളുണ്ടോ, ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, മനുഷ്യൻ്റെ കാതുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളുണ്ടോ? ഇല്ല. വിശദൂരാൻ പഠിപ്പിക്കുന്നു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. അവിടെ ഒരു വ്യർത്ഥമായ ഒരു വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. വലാ തഅസീമ, ഒരു പാപത്തിൻ്റെ കുറ്റത്തിൻ്റെ വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അവിടെ പറയപ്പെടുന്നത് എന്താണ്? സലാമൻ സലാമ, സലാമൻ സലാമ, സമാധാനം സമാധാനം സമാധാനം. മനസ്സു നിറയെ ശാന്തിയാണ്, മനസ്സു നിറയെ സമാധാനമാണ്. സുഹൃത്തുക്കളെ, അന്യൂനമായ അന്യൂനതയുടെ ലോകമാണ് അല്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം, പക്ഷേ മലവിസർജനമില്ല പരലോകത്ത്, മൂത്രവിസർജനമില്ല പരലോകത്ത്, ലാ യത്ഫുലൂനൊന്ന് തുപ്പുക പോലുമില്ല പരലോകത്ത്. തുപ്പുക, മൂക്ക് ചിറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അതൊരു അത് ചിലപ്പോൾ അത്യാവശ്യമാകുമെങ്കിൽ അതൊരു ന്യൂനതയാണല്ലോ, ഒരു ചെറിയ ന്യൂനത, വളരെ നിസ്സാരമായൊരു കാര്യം. അതുപോലും പരലോകത്ത് സ്വർഗത്തിലുണ്ടാവൂല എന്നാണ്. പരലോകത്തുണ്ടാവൂല എന്നല്ല, സ്വർഗത്തിലുണ്ടാവൂല. അത്ര അന്യൂനതയുടെ ലോകമാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. ഒരു ചെറിയ മോശമായ വാക്കുകൾക്ക് പോലും മനസ്സിനെ നോവിക്കുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന, സ്വൈരം കെടുത്തുന്ന ഒരു ലഘുവായ ചീത്ത വാക്കുപോലും കേൾക്കേണ്ടി വരില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം. ഇതുമാത്രമായിരിക്കും ഏറ്റവും അവസാനം ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന രംഗമതാണ്. അള്ളാഹു സ്വർഗാവകാശികളോട് ചോദിക്കുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശികളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യമായിട്ടുള്ളത്? അപ്പോൾ സ്വർഗാവകാശികൾ പറയും, അള്ളാഹുവേ, ഞങ്ങളുടെ മുഖം വെളുക്കുമാറ് ഞങ്ങൾക്ക് നീ നൽകിയില്ലേ, ഇനി എന്താ ഞങ്ങൾക്ക് ഇതിലധികം തരാനുള്ളത്? അപ്പോൾ അള്ളാഹു പറയും, മൻ തഹയ്യൗ വലാ തമൂതു അബദ വ അൻ തഷിബു വലാ തഹ്റിമു അബദ. നിങ്ങളെന്നും ജീവിച്ചിരിക്കും, നിങ്ങൾക്കിനി മരണമില്ല. നിങ്ങളെന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വാർദ്ധക്യമില്ല. നിങ്ങളെന്നും ആരോഗ്യമുള്ളവരായിരിക്കും, നിങ്ങൾക്കിനി രോഗമില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും ചോദിക്കും, നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവർ പറയും, ഇനി എന്താ വേണ്ടത്? എല്ലാം നൽകിയില്ലേ നീ. അപ്പോൾ അള്ളാഹു പറയും, ഇന്ന് ഞാൻ ഇനിയും അധികരിപ്പിച്ചു തരുന്നു. നിങ്ങൾക്ക് നാം നമ്മുടെ റിള നിങ്ങളുടെ മേൽ ഞാൻ നൽകുകയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നൽകുകയാണ്. ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല, റബ്ബിൻ്റെ കോപം ഇനി ഉണ്ടാവുകയില്ല, റബ്ബിൻ്റെ തൃപ്തി പൂർത്തീകരിച്ചു നൽകപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് സമാധാനമുണ്ടാവുക? പിന്നെ എങ്ങനെയാണ് അവിടെ അശാന്തി ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ തൃപ്തി മനുഷ്യൻ്റെ മേൽ, സ്വർഗാവകാശികളുടെ മേൽ അള്ളാഹു അഴിച്ചു വിടുകയാണ്. അള്ളാഹു കുറേ കഴിഞ്ഞ് വീണ്ടും വരും, ഇനിയെന്താ നിങ്ങൾക്ക് വേണ്ടത്? എല്ലാം തന്നു അള്ളാഹുവേ, നീ ഞങ്ങളുടെ മുഖം പ്രസന്നമാകുമാർ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ തരാം. അള്ളാഹു പറയും, ഫയക്ഷിഫുൽ ഹിജാബ്, മറ നീങ്ങിപ്പോകും, അള്ളാഹുവിനെ നിങ്ങൾ കാണും. 14-ാം രാവിലെ മേഘങ്ങളില്ലാത്ത രാത്രിയിലെ ചന്ദ്രനെ നിങ്ങളുടെ കണ്ണുകൊണ്ട്, പൂർണ്ണനില ചന്ദ്രനെ കാണുന്നത് പോലെ, തറാവുന്നഹു അയ്യാന, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ കാണും. സുഹൃത്തുക്കളെ, റബ്ബിനെ കാണുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം. അതിനുമുമ്പ് റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പൂർണ്ണമായ തൃപ്തി സ്വർഗാവകാശികൾക്ക് ചൊരിഞ്ഞുകൊടുക്കും. പിന്നെ അസമാധാനമില്ല, അശാന്തിയില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല, സുഖകരമായ, ഒരുവിധ ന്യൂനതകളുമില്ലാത്ത അതിസുന്ദരമായ ഒരു ജീവിതമാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു പരലോകത്തൊരുക്കി വെക്കുന്നത്. ഒരിക്കൽ കൂടി രണ്ടായത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ, ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ. അവർക്കവിടെ പഴങ്ങളുണ്ട്, അവർ ആവശ്യപ്പെടുന്നതുമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള സലാം, അള്ളാഹുവിൽ നിന്നുള്ള വാക്ക് സലാം എന്നതായിരിക്കും. അള്ളാഹു ആ സ്വർഗം ലഭിക്കുന്ന നല്ല വിശ്വാസികളിൽ, മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.

0: আলিহি ওসাল্লাম ওয়ালহামদুলিল্লাহ রব্বিল আলামিন আসসালামু আলাইকুম
1: നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിന്റെ ഏതാനും വചനങ്ങളുമായി നാമുമായി പങ്കുവച്ചത് നിഷാദ് സലഫി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പരിമളം വിടർത്തി, കൊച്ചു കൂട്ടുകാരുടെ ചുണ്ടുകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ആവർത്തിപ്പിച്ച് അറിവും കൗതുകവും വളർത്തിയുണ്ടാക്കുന്ന ടെലിക്യൂസ് ആരംഭിക്കുകയാണ്. കൂട്ടുകാർക്ക് വേണ്ടി സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അവരുടെ പ്രായത്തെയും കഴിവിനെയും മാനിച്ചുകൊണ്ടുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളുകൾക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. യു എയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോളുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് ഫോണുകൾ ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ കോളറിലേക്ക് നമ്മൾ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: പീസ് ഖുർആൻ റേഡിയോ ടെലിവിഷനിലേക്ക് സ്വാഗതം.
4: ഓക്കേ
3: ഓക്കേ. മോന, ആരാണ് വിളിക്കുന്നത്?
4: മുഹമ്മദ് സൈദ് അഷ്റഫ്.
3: ഓക്കേ, എവിടെന്നാ വിളിക്കുന്നത്?
4: ഷാർജ.
3: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് മോനെ?
4: അഞ്ചില്.
3: അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആഹാ, അൽഹംദുലില്ലാ. നമ്മുടെ ഈ ടെലിവിഷനെ കുറിച്ച് അറിയാവുന്നതാണോ? അറിയാലേ. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെയുള്ള ചെറിയ സൂറത്തുകളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഖുർആൻ പഠിക്കാറുണ്ടോ? മദ്രസയിൽ എവിടെയാ പഠിക്കുന്നത്? മാഷാല്ലാ. എന്തായിരുന്നാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ. ആദ്യമായി ഞാൻ ഓതുന്ന ഒരു ആയത്ത്, അതിൻ്റെ തൊട്ടടുത്ത ആയത്ത്, രണ്ടായത്തുകളാണ് മോനെ ഓതേണ്ടത്. ഓക്കെ. ആയത്ത് ശ്രദ്ധിക്കുക. ഞാൻ ഓതുന്ന ആയത്തിന്റെ ബാക്കിയാണ് ഓതേണ്ടത്.

0: صوب المرحمة. باكي.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك أصحاب الميمنة وأولئك هم المشحمة.
0: ഓക്കെ മോൻ്റെ ആയത്തുകളിൽ ചില തെറ്റുകൾ കാണുന്നുണ്ട്. കംപ്ലീറ്റ് അല്ല, ഉത്തരം കൃത്യമായിട്ടില്ല. ഇൻഷാല്ലാ ഇനിയും ഇത്തരത്തിലുള്ള ടെലിക്യൂസ് പോലെയുള്ള പ്രോഗ്രാമുകൾ മോനെ മോൻ്റെ സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെടുത്തുക, ഇനിയും അവരോടൊക്കെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അടുത്ത അവസരങ്ങളിൽ ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഇൻഷാല്ലാ, വിളിച്ചതിൽ സന്തോഷം. മാഷാല്ലാ, ആ തീരുമാനം നല്ലൊരു തീരുമാനമാണ്. അങ്ങനെയാണ് വേണ്ടത്. കുട്ടികളാവുമ്പോൾ നമ്മൾ അതാ വേണ്ടത്. പരാജയപ്പെട്ടു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ കിട്ടിയില്ല എന്നറിഞ്ഞ് പിന്മാറുന്നതിന് പകരം വരുന്ന ചാൻസുകളിൽ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് ആ സൂറകൾ ഒന്നുകൂടെയൊക്കെ പഠിച്ചിട്ട് വരണം. ഇൻഷാല്ലാ നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഖൈർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ വിളിച്ചത് മുഹമ്മദ് സെയ്ദ് അഷ്റഫ് മോനാണ്. ഷാർജയിൽ നിന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമാകാത്തത് കൊണ്ട് തന്നെ തുടർ ചോദ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത കോൾ ആരാണെന്ന് നോക്കുന്നു. അടുത്ത ആളെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
0: ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? മാഷാല്ലാ, എത്രാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് മോൾ
2: പഠിക്കുന്നത്?
0: അബുദാബി ഇന്ത്യൻ സ്കൂളിലാ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഹലോ
2: ഹലോ,
0: നിങ്ങളുടെ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കും, നമുക്കൊന്നും കേൾക്കുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ ചോദിക്കട്ടെ. പീസ് റേഡിയോയുടെ ടെലിക്വിസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിലെ ചെറിയ ചില സൂറത്തുകളിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സൂറത്തുൽ അഅല മുതൽ സൂറ നാസ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓക്കെ ഇൻഷാല്ലാ നമ്മൾ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊരു ആയത്ത് ഓതുന്നു, അതിന്റെ ബാക്കി വരുന്ന രണ്ടായത്തുകളാണ് മോൾ ഓതേണ്ടത്. ഓക്കെ അമീറ സാബിർ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ഓതിക്കോളൂ. മോള് ഓതിയ ഞാൻ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ഓക്കെ നമ്മുടെ സമയമായി. ഓക്കെ മോള് പറയുന്നത് സൂറത്തുൽ അഅലയിൽ നിന്നാണ്. ഞാൻ ഓതിയിട്ടുള്ളത് സൂറത്തുൽ ലൈലിൽ നിന്നാണ്. ഫസനു യസ്സിറുഹു ലിൽ ഉസ്റാ വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ. അതുകൊണ്ട് മോളുടെ ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇൻഷാല്ലാ ഇനിയും നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനോട്, സ്കൂളിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ വേണ്ടി പറയുക, പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്ത്. അബുദാബിയിൽ നിന്നും അമീറ മോളാണ് ഇപ്പോൾ വിളിച്ചത്. അവരോട് ആദ്യത്തെ ചോദ്യം തന്നെയും സൂറത്തുൽ ലൈലിൽ നിന്നായിരുന്നു. അത് കൃത്യമായ ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ അടുത്ത കോളിലേക്ക് പോവുകയാണ്. അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാണ് സംസാരിക്കുന്നത്? മോളെ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഷാർജ.
0: ഷാർജയിൽ നിന്നാണ്. മാഷാ അല്ലാ, മോള് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഏത് സ്കൂളിലാ?
3: ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ.
0: ആഹാ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു?
3: കെജി 2.
0: ആഹാ, ഇൻഷാല്ലാ. മോളോട് ചെറിയ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ രണ്ടാമത്തെ ഇതിലേക്ക് നമുക്ക് പോകാം. ചോദിച്ചോട്ടെ, ഖുർആനൊക്കെ പഠിക്കാറുണ്ടോ? എത്ര സൂറത്ത് ഹിഫ്ളം ഉണ്ട് മോൾക്ക്? ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു ആയത്തോതാം, മോൾ അതിന്റെ ബാക്കി ഓതിയാ മതി. ഓക്കെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ورفعنا لك ذكرك
3: فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب.
0: ما شاء الله ما شاء الله. ഉത്തരം വളരെ ശരിയായിട്ടുണ്ട്. സൂറത്തു ശറഹിലെ ആയത്തായിരുന്നു ഓതിയത്. അതിൽ അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് ഇപ്പോൾ മോൾ ഓതിയത്. ഓക്കെ, ഇൻഷാല്ലാ. മോള് മദ്രസയിൽ പഠിക്കുന്നുണ്ടോ?
3: ഇല്ല,
0: മദ്രസയിൽ പോകുന്നില്ല അല്ലേ. ഓക്കെ, നമ്മൾ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലെ രണ്ടാമതൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദിക്കട്ടെ. ഞാനൊരു ആയത്ത് പാരായണം ചെയ്യുന്നു, മോള് അതിൻ്റെ ഏത് സൂറത്തിൽപ്പെട്ട ആയത്താണെന്ന് പറഞ്ഞെന്നാൽ മതി. ഹലോ
3: ഹലോ.
0: ഞാൻ ഒരു സൂറത്ത് ഓതുന്നു, മോള് അത് ഏത് സൂറത്ത് ഏതാണ്, ഞാനൊരു ആയത്താണ് ഓതുന്നത്, അതിൽ ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി മോള്. ഓക്കെ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏത് സൂറത്തിലാണ് മോളെ ആയത്ത്? സൂറത്തു തീൻ. മാഷാല്ലാ, കൃത്യമാണ്, ശരിയാണ്. എവിടെ നിന്നാണ് മോള് ഇതൊക്കെ പഠിക്കുന്നത്? മദ്രസയിൽ പോകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്? ട്യൂഷൻ വെച്ചിട്ടുണ്ട് അല്ലേ, വീട്ടിലാ? മാഷാല്ലാ, ഉസ്താദിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോ കേട്ടോ. ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഈ മൂന്നാമത്തെ ചോദ്യത്തിന് കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ മോള് ഫോണ് ശ്രദ്ധിച്ചൊന്ന് മാറി നിൽക്കോ, ശബ്ദമില്ലാത്തൊരു ഏരിയയിലേക്ക് മാറി നിൽക്കോ. ആ ഓക്കെ, ഫോൺ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. മോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഓതിക്കോട്ടെ. ഞാനൊരു ആയത്ത് ഓതുന്നു, മോൾ അതിൻ്റെ തൊട്ട് മുൻപിലുള്ള ആയത്ത് ഏതാണെങ്കിൽ അത് ഓതിയാൽ മതി. ഓക്കെ.

0: ഹലോ.
1: ഹലോ,
0: ആ ഈ ഓതിയ ആയത്തിന്റെ മുൻപിലുള്ള ആയത്തേതായിരുന്നു? പെട്ടെന്ന് പറയണം. ഹലോ ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ. അറിയുന്നില്ലേ? ഹലോ. ഓക്കെ, ഇൻഷാല്ലാ. ഉത്തരങ്ങൾ പറയേണ്ട സമയം അവസാനിച്ചു. മോൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ഞാൻ സൂറത്തുൽ ഫജറിൽ നിന്നുള്ള ആയത്തായിരുന്നു ചോദിച്ചിരുന്നത്. ഇൻഷാല്ലാ, മോൾ ഒന്നുകൂടെ നന്നായി ഓർമ്മിച്ച് പഠിക്കുക. ഇൻഷാല്ലാ വീണ്ടും ഇത്തരത്തിൽ ഉള്ള നമ്മുടെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ആളുകളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുക. ഇത്തരം പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഓക്കെ, ശുക്രൻ. അസ്സലാമു അലൈക്കും. ഷാർജയിൽ നിന്നും ജയാണ്ടയാണ് ഇപ്പോൾ നമ്മളോട് ഫോണിൽ സംസാരിച്ചിരുന്നത്. KG ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. അമ്മ ജുസ് മനഃപ്പാഠമുണ്ട്. മഷാ അള്ളാ, മദ്രസാ വിദ്യാഭ്യാസമൊന്നും അങ്ങനെ പോകുന്നില്ല എങ്കിൽ പോലും വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുട്ടിക്കും ഉസ്താദിനും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. കുട്ടി നല്ല പെർഫോമൻസ് ചെയ്തിരുന്നു. മൂന്നാമത്തെ ചാൻസിലാണ് അവർക്ക് ഉത്തരം കറക്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. ഇൻഷാല്ലാ അടുത്ത അവസരത്തിൽ അവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാവുന്നതാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം.
0: ആരാ വിളിക്കുന്നത്?
1: സൻഹ.
0: സൻഹ മോൾ എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഷാർജയിൽ
0: ഷാർജയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കേ, UAE-ൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ടെലിക്വിസിലാണ് മോൾ സംസാരിക്കുന്നത്. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ.
0: ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ. എത്രാം ക്ലാസ്സിലാ?
1: രണ്ടാം ക്ലാസ്.
0: മഷാല്ലാ. നമ്മുടെ പീസ് ഖുർആൻ റേഡിയോയുടെ ഒരു പ്രോഗ്രാമാണ് ഈ ടെലിക്വിസ് എന്നതറിയാലോ മോൾക്ക്. അതെ, ചെറിയ സൂറത്തുകളായ സൂറത്തുൽ അഅ്ല മുതൽ സൂറനാസ് വരെയുള്ള സൂറത്തുകളിലെ ആയത്തുകൾ വെച്ചുകൊണ്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ചോദിച്ചോട്ടെ. ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഒരു ആയത്ത് ഞാൻ പാരായണം ചെയ്യുന്നു, തൊട്ടടുത്ത രണ്ട് ആയത്തുകൾ മോൾ ഓതിയാൽ മതി. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കണേ.

0: മോള് ബാക്കിയാണ് ഓതേണ്ടത്. ഹലോ. ഓതിക്കോളൂ ഓതിക്കോളൂ. മോള് ഓതുന്ന സൂറത്ത് കുറേ വലിയൊരു സൂറത്താണ്. ഞാൻ ചോദിച്ചത് സൂറത്തുൽ ബലദിൽ ആയത്തായിരുന്നു, മോൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓതിയ ആയത്ത് വല്ലദീന കഫറു ബിആയതിനാഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറും മുഅസ്വദ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ആയത്ത്? ഹലോ ഹലോ, ആയത്തൊന്ന് ഓതി നോക്കിയേ മോളെ. വല്ലദീന കഫറു. ഓക്കെ, ഇൻഷാല്ലാ. സൂറത്തുൽ ബലദിൽ നിന്നായിരുന്നു ചോദിച്ചിരുന്നത്. മോൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക, ഈ സിലബസ് ഒന്നുകൂടെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിലേക്കൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറയുക, ടെലിക്യൂസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, വിളിച്ചതിന് നന്ദിയുണ്ട്, സന്തോഷം. ഇൻഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും സൻഹ മോളായിരുന്നു. നമ്മുടെ സിലബസ് ഭാഗത്തു നിന്നുമുള്ള ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെയും കറക്റ്റ് ആൻസർ ചെയ്യാൻ സാധ്യമാവാതെ നമുക്ക് രണ്ടാമത്തെ കോളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ അവസാനത്തെ കോളും ഈ കുട്ടിയുടേതായിരുന്നു. നമ്മുടെ ഇന്നത്തെ ടെലിക്യൂസിൻ്റെ സമയം ഇവിടെ അവസാനിക്കാനിരിക്കുകയാണ്. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് കുറേ കുട്ടികൾക്ക് വിളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും തന്നെയാണ്. പല ആളുകൾക്കും അതിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ ഉത്തരങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യമാകാതിരുന്നതിൻ്റെ വിഷമങ്ങളുണ്ടെങ്കിലും വരുന്ന അവസരങ്ങളിൽ അവർ ഇനിയും ഉപയോഗപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ്. വിശുദ്ധ ഖുർആനുമായുള്ള അടുപ്പവും ബന്ധവും അതിൻ്റെ അറിവും നിലനിർത്തുവാനും അതിൻ്റെ പാരായണത്തിലും അതിൻ്റെ നിയമങ്ങളിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഇനിയുമുള്ള പഠനങ്ങൾ നടക്കട്ടെ. രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഓർപ്പെടുത്തലോടെ ഇന്നത്തെ ഈ ടെലിക്വിസ് ഇവിടെ അവസാനിക്കാനിരിക്കുകയാണ്. ഇൻഷാല്ലാ, വരുന്ന സന്ദർഭങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ, വരുന്ന എപ്പിസോഡുകളിൽ ഉപയോഗപ്പെടുത്തണമെന്ന് കൃത്യമായി നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 22 മുതൽ 61 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് തുർക്കി അർറുമൈഹ്.
1: أعوذ بالله من الشيطان الرجيم.
2: بسم الله الرحمن الرحيم. وبالحق أنزلناه وبالحق نزل.

عليهم إذا يتلى عليهم يخرون للأذقان سجدا يخرون

0: مفعولا ويخرون للأذقان يبكون ويزيدهم خشوعا قل ادعوا الله أو ادعوا الرحمن قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا.
1: ما شاء الله. بيس قرآن راديو ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്റ 105 മുതൽ 111 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് യൂനുസ് അസ്വൈലസ്.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസിദ്ധമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്ലീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറത്ത് നൂഹ് 5 മുതൽ 10 വരെ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരാണ്. സൂറത്തു നൂഹിലെ 5 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

സൂറത്തു നൂഹിലെ അഞ്ചാമത്തെ ആയത്ത്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വ നഹാര. ഇനി ഇതേ ആയത്ത് പലപ്പോഴും ഓതിപ്പോകുന്നത് ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വ നഹാര. ഇങ്ങനെ സാധാരണ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ ഖാഫിൻ്റെ മഖ്റജ്, ഖാല എന്നതിലെ ഖാഫിൻ്റെ മഖ്റജ് മാറുന്നു, അങ്ങനെ അത് കാഫാകുന്നു. റബ്ബി ഇന്നി ദഅഉതു, ദഅഉതു എന്നതിലെ ദഅഉതു, ദഅഉതു എന്നതിന് പകരം ദഅഉതു, ദഅഉതു ഹംസയോ അല്ലെങ്കിൽ അയിനല്ലാതെയൊക്കെ ആകുന്നു. ഖൗമി എന്നതിലെ ഖാഫിൻ്റെ മഖ്റജ് മാറുന്നു, ഖൗമി. ലൈലം വ നഹാറ, ഇവിടെ ഇദ്ഗാം നാഖിസ് എന്ന നിയമം, ലൈലം വ ഇദ്ഗാം നാഖിസ് എന്ന നിയമമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വ നഹാറ. ആറാമത്തെ ആയത്തിൽ ഫലം യസിദുഹും ദുആഇ ഇല്ല ഫിറാറ. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫലം യസിദുഹും എന്നതിലെ യസീദ്, സ എന്ന അക്ഷരത്തിന് കസറാണ്, അതുപോലെ ദാലിന് സുക്കൂന്, ഇത് രണ്ടും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഓതിപ്പോകുമ്പോൾ യസിദുഹും എന്നാണ് പറയുക, സ എന്ന അക്ഷരത്തിന് സുക്കൂൻ. അപ്പോൾ ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ ആയി പോകുന്നതാണ്. ഇനി അതല്ലെങ്കിൽ കേട്ട് ശീലമുള്ളതിനാലും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. യസീദ് ഹും എന്നാണ്, യസീദ് ഹും. അപ്പോൾ ഫലം യസീദ് ഹും, ഒരിക്കലും യസീദ് എന്ന് യസീദ് യസീദ് ഈ രൂപത്തിൽ ഓതിപ്പോവരുത്. ഫലം യസീദ് ഹും ദുആഇ, ഇവിടെ ദുആ മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ ശേഷം ദുആഇ, ഇവിടെ ഈ മദ്ദക്ഷരമായ യാക്ക് ശേഷം അടുത്ത പദത്തിൽ ഹംസ. അപ്പോൾ മദ് മുത്തസ്സിലുമുണ്ട്, മദ് മുൻഫസ്സിലും ഉണ്ട്. ഇല്ല ഫിറാറ, വഇന്നീ കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ദഅഉതുഹും എന്ന വാക്ക്, ദഅഉതുഹും. നേരത്തെ പറഞ്ഞതുപോലെ വഇന്നീ കുല്ലമാ ദഅഉതുഹും ദഅഉതുഹും എന്ന് പറയുമ്പോൾ ഐന് പകരം ഹംസയാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ലിതഗ്ഫിറ ലഹും, ലിതഗ്ഫിറ ലഹും, ഇവിടെ ലിതഗ് ഗൈന് പകരം ലിതഗ്ഫിറ ലഹും. ഇത് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളങ്ങനെ പറയാറുണ്ട് ലിതഗ്ഫിറ ലഹും. അപ്പോൾ ലിതഗ് ലിതഗ്ഫിറ ലഹും, ഗൈനിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ലിതഗ്ഫിറ ലഹും ജഅലു അസ്വാബിഅഹും ജഅലു, ഇവിടെയും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്. ജഅലു ജഅലു എന്ന രൂപത്തിൽ ആവരുത്, ഹംസയല്ല. ജ ജ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅലു അസ്വാബിഅഹും മദ് മുൻഫസ്സിൽ, ശേഷം അസ്വാ സ്വാദിൻ്റെ ഉച്ചാരണം, സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിനോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. അസ്വാബിഅഹും ഫീ ആദാനിഹിം, ഫീ ആദാനിഹിം മദ് മുൻഫസ്സിൽ, ആദാനിഹിം എന്നതിലെ ഹംസ. ഫീ ആദാനിഹിം എന്ന് പറയുമ്പോൾ തെറ്റാണ് കേട്ടോ, ഫീ ആദാനിഹിം, ഫീ ആദാനിഹിം എന്ന് പറയുമ്പോൾ ഹംസക്ക് പകരം യ എന്ന അക്ഷരമാണ് വരുന്നത്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ വലിയ തെറ്റുകളിൽ വരുവാൻ അല്ലെങ്കിൽ വലിയ തെറ്റുകളിൽ പെടുവാൻ സാധ്യതയുള്ള തെറ്റുകളാണ് ഇതൊക്കെ, ഫിയാദാനിഹിം എന്നൊക്കെ പറയുന്നത്. കാരണം അക്ഷരം തന്നെ ഇല്ലാതായി പോകുന്നു, ഹംസ എന്ന അക്ഷരം തന്നെ അവിടെ ഇല്ലാതായി പോകുന്നു. അപ്പോൾ ഫിആദാനിഹിം വസ്തഗ്ശൗ, നേരത്തെ പറഞ്ഞതുപോലെ ആദാനിഹിം വ സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ ശ്രദ്ധിക്കണം. വസ്തഗ്ശൗ ഥിയാബഹും വ അസ്വറു, ഇവിടെയും ഥിയാബഹും, വസ്തഗ്ശൗ ഥിയാബഹും, ഈ രണ്ട് പദം ശ്രദ്ധിക്കണം. വസ്തഗ്ശൗ ഥിയാബഹും എന്ന് പറയുമ്പോൾ ഷീനൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നു, അതുപോലെ ഫ ഈ അക്ഷരം മാറുന്നു. വസ്തഗ്ശൗ ഥിയാബഹും, വസ്തഗ്ശൗ ഥിയാബഹും. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് അതൊക്കെ. വ അസ്വറു സ്വാദ്, വ അസറു അല്ല, വ അസ്വാ സ്വാദ്, വ അസ്വറു വസ്തക്ബറു, വസ്തക് കാഫിന് ഖൽഖല,
ചെയ്യരുത്. ഇവിടെ സുക്കൂൻ മീമിന് ശബ്ദ് മണിക്കണം. ഇന്നി ദഅഉതുഹും ജിഹാറാ ثم اني اعلنت لهم واسررت لهم اسرارا ഇവിടെ واسررت റായിനെ തർക്കീഖ് അല്ല, واسررت تفخيم തന്നെ കനപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ നൂനിനും മീമിനും ശദ് വന്നാൽ മണിക്കണം. പത്താമത്തെ ആയത്തിൽ فقلت استغفروا ربكم انه كان غفارا فقلت പൂർണ്ണമായിട്ടും അധികം ആളുകളും ഫഖുൽതു എന്നതിന് പകരം ഫഖുൽതു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഖാഫിന്റെ ഉച്ചാരം ശ്രദ്ധിക്കുക. ഫഖുൽതു ഇസ്തഗ്ഫിറു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ ഇന്നഹു കാന ഗഫാറ എന്ന് പറയുമ്പോൾ ഗൈൻ മാറി ഐൻ വരുന്നു, അത് ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തു നൂഹിലെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തു നൂഹ് 5 മുതൽ 10 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 28 ക്ലാസ് ആണ് ഇനി നാം കേൾക്കുന്നത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ ക്ലാസ് എടുത്തുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ എന്ന ആയത്ത് വിശദമായി പഠിക്കുകയുണ്ടായി. അവസാനം ഒരു മസ്അല പറഞ്ഞാണ് നമ്മൾ അതിൻ്റെ വിശദീകരണം അടുത്ത എപ്പിസോഡിലെന്ന് പറഞ്ഞ് നിർത്തിയത്. പ്രസ്തുത മസ്അല, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരമേകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് വിശുദ്ധ ഖുർആൻ പല വചനങ്ങളിൽ അറിയിച്ചതുമാണ്. എന്നിട്ടും എന്തേ പലരുടെയും ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്നു? ഇതായിരുന്നു പ്രസ്തുത ചോദ്യം.

ലഭ്യമാകുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു സബബാണ്, കാരണമാണ് ദുആ. വലാകിൻ ഖദ് യതഖല്ലഫു അൻഹു അസറുഹു, എന്നാൽ ദുആന്റെ ഫലം ചിലപ്പോൾ ദുആയെ തൊട്ട് പിന്തിയേക്കും. അതെന്തുകൊണ്ട്? മൂന്ന് കാരണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇമ്മാലി ദുഅഫിഹി ഫീ നഫ്സിഹി, ഒന്നുകിൽ ദുആ സ്വയം അത് ദുർബലായിരിക്കും, ദുആ ചെയ്തവന്റെ ദുആ അവനിൽ നിന്ന് ദുർബലമായ അവസ്ഥയിലായിരിക്കും. ബി യകൂന ദുആ അൻ ലാ യുഹിബ്ബുഹുല്ലാ ലിമാ ഫീഹി മിനൽ ഉദ്വാൻ, ആ ദുആ അതിൽ അതിക്രമം അന്യായമുള്ളതിനാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ദുആയായിരിക്കും. വഇമ്മാലി ദുഅഫിൽ ഖൽബ് വഅദമി ഇഖ്ബാലിഹി അലല്ലാഹ്, അല്ലെങ്കിൽ ദുആ ചെയ്യുന്നവന്റെ ഹൃദയം അത് ദുർബലായിരിക്കും, അള്ളാഹുവിലേക്ക് മുന്നിടുന്ന വിഷയത്തിൽ യഥാവിധം മുന്നിടാതെ, അതേപോലെ തന്നെ മനസ്സ് ആ ദുആയിൽ കേന്ദ്രീകരിക്കാതെ ദുആയിന്റെ സമയം. വഅദമി ഇഖ്ബാലിഹി അലല്ലാഹ് വജംഇയ്യതിഹി അലൈഹി വഖ്ത ദുആ, അപ്പൊ ഈ ദുർബല മനസ്സോടുകൂടി ദുആ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുആ ഇബ്നുൽ ഖയ്യിം അതിനെ ചിത്രീകരിക്കുന്നത് ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസ് അർറഹ് ജിദ്ദൻ എന്നാണ്. ദുആ അമ്പ് സഹമാണ്, ഈ അമ്പയ്യണെങ്കിൽ വില്ല് ഉറച്ചതായിരിക്കണം, ശക്തമായിരിക്കണം. ദുർബലമായ മനസ്സിൽ നിന്ന് ദുആ പോകുമ്പോൾ ആ ദുർബലമായ മനസ്സ് ഉറപ്പില്ലാത്ത വില്ല് പോലെ, വില്ലും ഞാനും ഉറപ്പില്ലാത്തതാണ് എങ്കിൽ പിന്നെ അതിൽ നിന്ന് തെറിക്കുന്ന അമ്പ് അത് ദുർബലമായിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. പിന്നെ അദ്ദേഹം മൂന്നാമത്തെ കാരണം പറയുന്നത് വഇമ്മാലി ഹുസൂലിൽ മാനിയ മിനൽ ഇജാബ, ഒന്നുകിൽ ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്നതിനാലായിരിക്കും. ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടൽ എങ്ങനെ? മിൻ അക്ലിൽ ഹറാം, ഹറാം തിന്നുക, വദ്ദുൽമ് അന്യായം പ്രവർത്തിക്കുക, വറൈനി ദുനൂബ് അലൽ ഖുലൂബ് ഹൃദയങ്ങളിൽ പാപക്കറ പറ്റി, ഇതൊക്കെ ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും അതിൻ്റെ ഫലം ലഭ്യമാകുന്നില്ല, വൈകുന്നു? അപ്പോൾ ഒന്നുകിൽ ദുആ തന്നെ ദുർബലം, അല്ലെങ്കിൽ ദുആ ഇരക്കുന്നവൻ്റെ കൽബ് ദുർബലം, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ എന്നാണ്. അദ്ദേഹം അതിൻ്റെ തെളിവുകളൊക്കെ ധാരാളമായി നിരത്തുന്നുണ്ട്. ഉദുള്ളാഹു വ അൻതും മുഖിനൂന ബിൽ ഇജാബ വഅലമു അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമായവന്റെയും കാര്യഗൗരവമില്ലാത്തവന്റെയും കൽബിൽ നിന്ന് ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനാണ്. അപ്പൊ കൽബിന് ഉറപ്പ് വേണം, ദുആ യഥാവിധമാകണം. ദുആ ഇരക്കുന്നവൻ അവനൊരിക്കലും ശക്തിയില്ലാത്ത വില്ല് പോലെ, ഉറപ്പില്ലാത്ത ഞാണു പോലെ അമ്പയ്യുന്നവനാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് നിറവേറാതെ പോകുന്നത്? അതാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള എന്നവർ കിതാബ് സുഹുദിൽ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിയർക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. അപ്പോൾ ആ പരീക്ഷണം ഉയർത്തപ്പെടുന്നതിന് വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി അവർ അവരുടെ കൂടെയുള്ള നബിയോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നബിക്ക് വഹി നൽകി, ഈ ഇസ്രായേലിയരോട് ആ നബി പ്രസ്താവിക്കാൻ പറയാൻ എന്താ പറയേണ്ടത്? അന്നക്കും തഖ്റുജൂന ഇല സഈദ് ബി അബ്ദാനിൻ നജിസ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്കേറ്റ പരീക്ഷണം ഉയർത്താൻ ദുആ ചെയ്യാൻ പുറപ്പെടുന്നത് മലിനമായ ശരീരത്തോടു കൂടിയാണ്. വതർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹദ്ദിമ, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഉയർത്തുന്ന കൈകൾ രക്തക്കറ പറ്റിയ കൈകളാണ്. വമലഅ്തും ബിഹാ ബുയൂതകും മിനൽ ഹറാം, ആ കൈകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഹറാമിനെ നിറച്ചിട്ടുള്ളത്. അതിനാൽ الآن حين اشتد غضبي عليكم ولن تزدادوا مني إلا بعدا, എന്റെ കോപം ഇപ്പോൾ നിങ്ങളുടെ നേരെ കഠിനമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് എന്നോട് ദുആ ചെയ്താലും നിങ്ങൾ എന്നിൽ നിന്ന് അകലുന്നത് വർദ്ധിക്കുകയല്ലാതെ എന്നോട് അടുക്കാൻ സാധ്യമല്ല എന്ന് വഹി നൽകി എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകണമെങ്കിൽ, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റണമെങ്കിൽ അതിന് വിഘ്നമാകുന്ന തടസ്സമാകുന്ന വിഷയങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന കുറേ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വദ്ദുആഉ മിൻ അൻഫഉൽ അദ്വിയ, ദുആ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ്. വഹു അദുഉൽ ബല, പരീക്ഷണത്തിന്റെ ശത്രുവാണ് ദുആ. യുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു, പരീക്ഷണത്തെ ദുആ ചെറുക്കും, അതിനെ കൈകാര്യം ചെയ്യും, പരീക്ഷണം ഇറങ്ങുന്നതിനെ തടുക്കും. വയർഫഹു, ഇറങ്ങിയ പരീക്ഷണത്തെ ഉയർത്തും. ഔ യുഹഫിഫുഹു, അല്ലെങ്കിൽ പരീക്ഷണത്തെ ദുആ ലഘൂകരിക്കും. ഇതാണ് അസൽ, അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ. വഹുവ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധം.

0: ാണ് ഇതൊക്കെ പറഞ്ഞ് അലിയിൽ നിന്ന് ഇമാം ഹാക്കിം നൽകിയ നിവേദനം കൊടുക്കുന്നുണ്ട്. ഒരു തിരുമൊഴി, അദ്വാഉ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ വ നൂറു സമാവാത്തി വൽ അർദ്. ദുആ എന്നാൽ വിശ്വാസിയുടെ ആയുധമാണ്, ദീനിൻ്റെ നെടുന്തൂണാണ്, വനങ്ങളുടെയും ഭുവനങ്ങളുടെയും ദീപ്തിയും പ്രകാശവുമാണ്. വലഹു മാൽ ബലാഇ സലാസു മഖാമാത്ത്, പരീക്ഷണത്തോടൊപ്പം ദുആക്ക് മൂന്ന് മഖാമാത്ത് സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ഖയ്യിം ആ മൂന്ന് മഖാമുകൾ നൽകുന്നുണ്ട്. ഏതാണവ? അഹദുഹ അയ്യക്കൂന അഖ്വാ മിനൽ ബലാ ഫയദ്ഫഉ. ദുആ പരീക്ഷണത്തേക്കാൾ ശക്തമായതാവുക. ഒരു വ്യക്തി ദുആ ചെയ്യുന്നു പരീക്ഷണത്തിൻ്റെ വിഷയത്തിൽ, ആ പരീക്ഷണത്തേക്കാൾ ശക്തമാണ് ദുആ എങ്കിൽ ഫയദ്ഫഉ, ദുആ പരീക്ഷണത്തെ ചെറുക്കും തടുക്കും. അയ്യക്കൂന അദ്അഫ മിനൽ ബലാ, എന്നാൽ ദുആ പരീക്ഷണത്തേക്കാൾ ശക്തി കുറഞ്ഞതാണ് എങ്കിൽ, ദുർബലമാണ് എങ്കിൽ, ഫയഖ്വാ അലൈഹിൽ ബലാ, പരീക്ഷണം പ്രാർത്ഥനയെ ദുആഇനെ ദുആഇൻ്റെ മേൽ ശക്തി നേടും. ഫയുസാബു ബിഹിൽ അബ്ദ്, അപ്പോൾ ആ പരീക്ഷണം പ്രാർത്ഥനയെ തോൽപ്പിച്ച് ദുആഇനെ തോൽപ്പിച്ച് ആ ദാസനെ ഏൽക്കും. വലാക്കിൻ ഖദ് യുഖഫിഫുഹു വ ഇൻ കാന ദഈഫൻ, എന്നാൽ ദുആ ദുർബലമാണെങ്കിലും ദുആ നിർവഹിച്ചതിനാൽ പരീക്ഷണത്തെ ലഘൂകരിക്കും, അത് ഭവിക്കുന്നതിനെ ചെറുത്തിട്ടില്ലെങ്കിലും അതിനെ ലഘൂകരിച്ചേക്കും എന്നാണ് അദ്ദേഹം എന്നാണ് ഹദീസിൻ്റെ ആ പ്രയോഗത്തിലുള്ളത്. പിന്നെ മൂന്നാമത്തേത്, അയ്യ തഖാവമ ദുആയും പരീക്ഷണവും ഒരേ അളവിൽ, അപ്പം എന്ത് ചെയ്യും, ഒന്നൊന്നിനെ ചെറുത്തുകൊണ്ട് നിൽക്കും. വയം കുല്ലു വാഹിദി മിൻഹുമാ സാഹിബഹു എന്നാണ്. ദുആയും പരീക്ഷണവും പ്രതിരോധി തീർക്കും, ദുആ ഇറന്നവനെ ചെറുക്കും, ദുആ ബലായിനെ പ്രതിരോധിക്കും. അങ്ങനെ ദുആ കാരണത്താൽ ഈ ബലാ പരീക്ഷണം ഭവിക്കാതെ ഇരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത്, തിരുമൊഴികൾ ധാരാളം ഉദ്ധരിച്ചു, അതിൽ ഒരു തിരുമൊഴി അദ്ദേഹം നൽകിയത്, അദ്ദുആഉ യംഫഉ മിമ്മാ നസൽ വ മിമ്മാ ലം യൻസിൽ, വന്നു ഭവിച്ച പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ ദുആ ഉപകരിക്കും, വന്നു ഭവിച്ചിട്ടില്ലാത്തതിനും ദുആ ഉപകരിക്കും. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദുആ, അതുകൊണ്ട് അടിയാറുകളെ നിങ്ങൾ ദുആ ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് അത് അദ്ദേഹം പ്രത്യേകം നൽകുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ വാഗ്ദാനം, ഉജീബു ഞാൻ ഉത്തരം തരും എന്ന വാഗ്ദാനം, അത് പുലരാൻ, അത് നിവർത്തിക്കപ്പെടാൻ ദുആ ഇരക്കുന്നവനും ദുആ ഇരക്കുന്നവൻ്റെ കൽബും ഒക്കെ ശരിയാവണം എന്നുള്ളതാണ്. സുന്ദരമായ ഇബ്നുൽ ഖയ്യിം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ദുആയോടൊപ്പം മനസ്സിൻ്റെ സാന്നിധ്യം, അതുപോലെ തേടുന്ന വിഷയത്തിൽ മനസ്സ് ശിഥിലമാവാതെ ഇരിക്കൽ, പിന്നെ ഉത്തരം ലഭിക്കപ്പെടുന്ന ആറ് സമയങ്ങളിൽ ഒരു സമയത്ത് ആ ദുആ ഒത്തുവരൽ, ഇതൊക്കെ ആയാൽ, എന്നിട്ട് അദ്ദേഹം ആ ആറ് സമയങ്ങൾ രാവിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം, അതുപോലെ ബാങ്ക് വിളിയുടെ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ സമയം, അതേപോലെ നിർബന്ധ നിസ്കാരങ്ങളുടെ അവസാന സമയം, വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ കയറുന്ന സമയം, അതേപോലെ വെള്ളിയാഴ്ച ദിവസം തന്നെ അസറിന് ശേഷമുള്ള അസ്തമയത്തിൻ്റെ ആ അവസാന സമയം, ഈ സമയങ്ങളിൽ ദുആ ആവുക, ഒത്തുവരിക. പിന്നെ വസാദവ ഖുശു അൻഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഭക്തിയോടൊത്ത് ദുആ വരിക. വൻകിസാറം ബൈന യദൈ റബ്, റബ്ബിനു മുമ്പിൽ ഭവ്യമായി, വദുല്ലൻ വതദറുഅൻ വരീഖതൻ, ഭക്തി പുരസരം വിനയാനിതത്വം തുളുമ്പി, വസ്തഖ്ബല ദാഇയ അൽഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ട്, വകാന അലാ തഹാറത്തിൻ, ശുദ്ധിയിൽ, വറഫ യദൈഹി ഇല അല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി, വബദ ബിഹംദില്ലാഹ് ഹംദിൽ തുടങ്ങി, വസനാ അലൈഹി അല്ലാഹുവെ വാഴ്ത്തി പുകഴ്ത്തി ദുആ തുടങ്ങി, സുമസന്ന ബിസ്സലാത്തി അലാ മുഹമ്മദിൻ അബ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി, സുമ ഖദ്ദമ ബൈന യദൈ ഹാജതിഹി അത്തൗബത വൽ ഇസ്തിഗ്ഫാർ, തന്റെ ആവശ്യം അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി, പിന്നെ ആവശ്യം പറഞ്ഞു തുടങ്ങി, സുമ ദഖല അലല്ലാഹ വ അലഹ അലൈഹി ബിൽ മസ്അല, ആ ആവശ്യത്തിൽ അല്ലാഹുവോട് അലട്ടി അലട്ടി ചോദിച്ചു. ഇങ്ങനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഉത്തരം ലഭിക്കാൻ എങ്ങനെ ദുആ ചെയ്യണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ധാരാളം അതിൽ വായിക്കാനുണ്ട്. അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹൽ രചന ഈ വിഷയത്തിൽ വളരെ സുന്ദരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കേൾപ്പിച്ചത്. എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും ഉത്തരം വരുന്നില്ല, നമ്മൾ ഇവിടെ അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹു വാക്ക് നൽകുന്നത് ഇവിടെ പഠിക്കുമ്പോൾ പലരും പറയുന്നൊരു വിഷയമാണ്, എന്തുകൊണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ല, അള്ളാഹു വാഗ്ദാനം ചെയ്ത് എന്നോട് കനിയുന്നില്ല, അതെന്തുകൊണ്ട്, അതെങ്ങനെ തരപ്പെടണം? ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ പ്രാമാണികരിൽ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ ഉദ്ധരിച്ചത്. അദ്ദേഹം ധാരാളം വിഷയങ്ങൾ, അതിൽ ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ, ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പലതും പലപ്പോഴും ദ്വായിരക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദ്വായിരക്കണം എന്നുള്ള അറിവല്ലാതെ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രീതിയിൽ എന്നതിൽ വലിയ പരിജ്ഞാനമോ ബോധമോ ഇല്ലാത്ത അവസ്ഥയാണ്. പൂർവികർ ദ്വാ ചെയ്യുമ്പോൾ ദ്വായിരക്കണം എന്ന അറിവ് മാത്രമുള്ളവരായിരുന്നില്ല, പിന്നെയോ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രീതിയിൽ അതിലൊക്കെ ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അദബുൽ മുഫ്രദിൽ ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഈ മസ്ജിദുൽ ഫതഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ വായിക്കുന്ന ഒരു വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഫതഹിൽ വെച്ച് ദുആ ചെയ്തു, തിങ്കളാഴ്ച ദുആ ചെയ്തു, ചൊവ്വാഴ്ച ദുആ ചെയ്തു, ബുധനാഴ്ച ദുആ ചെയ്തു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തുജീബ ലഹു ബൈന സ്വലാത്തൈനി മിൻ യൗമിൽ അർബിഅ, ബുധനാഴ്ച ദിവസം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെട്ടു എന്നാണ്. റസൂലുള്ള തേടിയത് രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ബുധനാഴ്ച ദിവസം ഉത്തരം അരുളപ്പെട്ടു എന്നാണ്. ബുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ ഉത്തരം ലഭിച്ചു എന്നാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹു തആലന് പറയാണ്, വലം യൻസിൽ ബി അംറു മുഹിമ്മുൻ ഗായിബുൻ ഇല്ലാ തവഖൈതു തിൽകസാ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു കാര്യം ദുആ ചെയ്യപ്പെടേണ്ടതായ രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ, ഇല്ലാ തവഖൈതു തിൽകസാ എന്നാണ്, ഞാൻ ആ സമയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതും. ഏത് സമയം? ബുധനാഴ്ച ബുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ. ഫദഅഉതുല്ലാഹ ഫീഹി ബൈന സ്സലാതൈനി യൗമൽ അർബിഅഇ ഫീ തിൽകസാ, ബുധനാഴ്ച ആ സമയം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ല അറഫ്തുൽ ഇജാബ, അള്ളാഹുവിൽ നിന്നുള്ള ഇജാബത്ത് എനിക്ക് ബോധ്യപ്പെടാതിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഉദ്ധരിച്ചത് അങ്ങനെയായിരുന്നു സച്ചരിതര നമ്മുടെ മുൻഗാമികൾ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ എന്ന ആയത്ത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അനുബന്ധമായിട്ട് ചില മസാലകൾ ദുആയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആയത്തിന്റെ ബാക്കി ഭാഗമാണ്. ഫലിയസ്തജീബൂലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ഇവിടെ തുടക്കത്തിൽ ഫ പിന്നെ ല യസ്തജീബൂ ലി, അതിൽ ഫ ഫൗ തഫ്രീഅ് എന്ന് പറയും, തഫ്രീഅന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനായാൽ ഇദാകും തുജീബു ദാവതദ്ദായി ഫൽ യുജീബു അവാമിരി എന്നാണ്. എന്റെ കൽപ്പനകൾക്ക് അവർ ഉത്തരം ചെയ്യണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല ആജ്ഞാപിക്കുകയാണ്. ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവരാണ് എങ്കിൽ എന്റെ കൽപ്പനകൾ എന്തുണ്ടോ ആ കൽപ്പനകൾക്ക് ഈ ദുആ ചെയ്യുന്നവർ ഉത്തരം നൽകണം. വലിയു മിനൂബി, എന്നെ അവർ വിശ്വസിച്ച് അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും വേണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അവിടെ ഫ തഫ്രീഅന്റെ ലാമ് ലാമുൽ അമർ എന്ന് പറയും. ല ഫൽ എന്നുള്ളിടത്ത് ലാമ് ലാമുൽ അമറാണ് എന്ന് പറഞ്ഞാൽ യസ്തജീബു എന്നുള്ളത് കൽപ്പനയാണ്. പിന്നെ യസ്തജീബു എന്ന ക്രിയയും അതിന്റെ ബാക്കി ഭാഗവും അതിവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തഫ്രീഅ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി, ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനാണ് എങ്കിൽ എന്റെ കൽപ്പനകൾ അതാണ് യസ്തജീബു എന്നാണ്, അതിന് ഉത്തരം ചെയ്യണം എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്തജാബ യസ്തജീബു, യസ്തജീബു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയാണ്, പക്ഷെ ഇവിടെ കൽപ്പനക്ക എന്നുള്ളത് അറിയിക്കുന്നത് ഈ ലാമാണ്, ലാമുൽ അമർ. അപ്പോൾ ഇവിടെ യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു എന്ന അർത്ഥത്തിൽ, ഇസ്തജാബ എന്ന് പറഞ്ഞാൽ അജാബ, ഉത്തരം ചെയ്തു. യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു, അവർ ഉത്തരം ചെയ്യട്ടെ. അജാബ ഇസ്തജാബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ചോദ്യം, അതിനുള്ള ഉത്തരം നൽകൽ, തലബ് മക്കാൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യപ്പെടലാണ് എങ്കിൽ ജവാബുൽ മക്കാൽ, മക്കാലുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകുക. തലബ് മനാൽ, എന്തെങ്കിലും കാര്യം നൽകാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ജവാബുൽ മനാൽ, അത് നൽകിക്കൊണ്ട്, ആ സാധനം നൽകിക്കൊണ്ട് ഉത്തരം നൽകുക. അത് ഉജീബത് ദഅവതുക്കുമാ എന്ന് പറഞ്ഞേ, മൂസ ഹാറൂൻ അലൈഹിം അസ്സലാം അള്ളാഹിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് വാക്കാലുള്ള പ്രതികരണമല്ല, പിന്നെയോ പലതും നൽകാനുള്ള ആവശ്യമാണ്. അപ്പോൾ അത് നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം വന്നത്. ഏതായാലും ഇവിടെ യുജീബു എന്നതും യസ്തജീബു എന്നതും ഒരേ അർത്ഥത്തിൽ, പക്ഷെ ഈ യുജീബു എന്നതിനേക്കാൾ യസ്തജീബു എന്നതിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട്, സീനും താവും കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ് സിയാദത്തുൽ മബ്ന സിയാദത്തുൽ ഫിൽമാന, നിർമ്മാണത്തിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ ആശയത്തിലും കൂടുതലുണ്ട്. അപ്പോൾ യുജീബു എന്ന് പ്രയോഗിക്കുന്നതിന് പകരം എസ്തജീബു എന്ന് പ്രയോഗിച്ചതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ അള്ളാഹുന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണമെന്നാണ്. അത് ശക്തിയുക്തം അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഞാനാണ് ദുആക്ക് ഉത്തരം നൽകുന്നത് എങ്കിൽ എൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണം എന്നത് അള്ളാഹു ഊക്കിൽ ശക്തിമത്തായി ആവശ്യപ്പെടുകയാണ്. അതിനാണ് ഈ പ്രയോഗം ഫലിയസ്തജീബു ഫലിയുജീബു എന്ന് പ്രയോഗിക്കാതെ. ആവശ്യപ്പെടുന്നവൻ ആവശ്യപ്പെടുന്നത് സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്നത് തീർപ്പാക്കി ഉറപ്പാക്കി ഇനിയൊരു ആവശ്യപ്പെടൽ വേണ്ടതില്ലാത്ത വിധം അതിന് ഉത്തരം അരുളിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഈ അജാബ പ്രയോഗിക്കേണ്ടിടത്ത് ഇസ്തജാബ് പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൽപ്പനക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിലും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാന തആല ഉത്തരം നൽകിയ വിഷയത്തിലും അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രയോഗം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ, എന്താ വിശ്വാസികളെ ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും നിങ്ങൾ ഉത്തരമേകൂ. അവിടെ ആ ഉത്തരമേകൽ അത് ഇനിയൊരു ആവശ്യപ്പെടൽ ആവശ്യമില്ലാത്ത വിധം ഉള്ള ഉത്തരമേകൽ, അതാണ് ആ രീതിയിൽ അർത്ഥം തരുന്ന പ്രയോഗമാണ് ഇസ്തജീബു. അള്ളാഹു ഉത്തരം നൽകിയതിനെ കുറിച്ച് പ്രയോഗങ്ങൾ നമ്മൾ ധാരാളം വായിക്കണില്ലേ. വനൂഹൻ ഇദ്നാദാ മിൻ ഖബൽ ഫസ്തജബ്ന ലഹു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് മുമ്പ് വിളിച്ചു, അത് ഓർക്കാൻ പറയണം, അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഫസ്തജബ്ന ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരമേകി. അവിടെ ഫഅജബ്ന ലഹു എന്നുള്ളതിന് പകരം ഫസ്തജബ്ന എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനിയൊരു യാചന ആവശ്യമില്ലാത്ത വിധമായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം നൽകൽ. അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅന്ത അർഹമുർ റഹീമീൻ ഫസ്തജബ്ന ലഹു, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഫസ്തജബ്ന ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, ഇസ്തജബ്ന. അതുപോലെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാന തആല പറയുമ്പോൾ ഫനാദാ ഫി ദുലമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്ന ലഹു, അവിടെ ഫസ്തജബ്ന പ്രയോഗിച്ചില്ലേ ഫഅജബ്ന എന്നുള്ളടത്ത്, അത് തഹഖീഖിനെയാണ് അറിയിക്കുന്നത്, തൗഖീദിനെയാണ് അറിയിക്കുന്നത്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദീഉ, അല്ലാഹു സുബ്ഹാന തആല ദുആക്ക് ഉത്തരം നൽകിയതിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു ഉത്തരമേകി, ഫഅജാബ ലഹും എന്ന് പറയാതെ ഫസ്തജാബ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഈ ശൈലി അല്ലാഹു സുബ്ഹാന തആല ഫലിയസ്തജീബൂലി എന്ന് പറഞ്ഞപ്പോ ആ ക്രിയ യുജീബു എന്നതിന് പകരം അതാണ് പ്രയോഗിച്ചത്. അതറിയിക്കുന്നത് അള്ളാഹുവിന് ഉത്തരമേകണം, എങ്ങനെ ഉത്തരമേകണം, യഥാവിധം ഉത്തരമേകണം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കി വിരോധങ്ങളെ വിട്ടകന്ന് കൽപ്പനകൾ നിർവഹിക്കണം എന്നുള്ളതാണ്, വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഫലിയസ്തജീബൂലി ഈ ലാം ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും, തുടക്കത്തിലുള്ള ലാം ലാമുൽ അംറാണ്, കൽപ്പന ക്രിയയാണെന്ന് അറിയിക്കാൻ, പിന്നെ അതിന് ശേഷം വന്ന ലാമു ലീ അത് ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും, അത് വഴിപ്പെടുന്നതിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാനിതത്വം തുളുമ്പിക്കൊണ്ടുള്ള ഉത്തരം നൽകലാകണം എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് അറിയിക്കേണ്ട അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഫൈൻഹും അജാബൂലക്ക എന്ന് പറയുന്നുണ്ട്, അവർ താങ്കൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഉത്തരം നൽകിയാൽ, താങ്കൾ പറയുന്നത് അവർ അനുസരിക്കുന്ന അതിന് കീഴ്പ്പെടുന്ന അവസ്ഥ ഉണ്ടായാലേ എന്നുള്ളതാണ്. അവിടെ അജാബു എന്ന് മാത്രമല്ല പറഞ്ഞു, അജാബൂലക്ക എന്ന് പറഞ്ഞു, അലാമിന്റെ പ്രത്യേകതയാണത്, അത് ഇൻഖിയാദിനെ വഴിപ്പെടുന്നതിനെ അറിയിക്കും. അപ്പോൾ ഉത്തരമേഖല എങ്ങനെയാണ്, വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ഓരോ പദങ്ങളുണ്ടല്ലോ അതിനൊക്കെ. ഇവിടെ നോക്കി ഫ എന്നത് നമ്മൾ പറഞ്ഞു തരീലിന്, ലി എന്നത് അമറിന്, പിന്നെ യസ്തജീബു എന്നുള്ളതിൽ യുജീബു എന്നുള്ളതാണ് സീനും താവും ഏറെ വന്നു, സീനു വത്താവു ഇവിടെ അത് ലിൽ മുബാലഹ അഗാധാർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ ഈ സീൻ ത എന്നത് ഏറെ വന്നു. ഇതൊക്കെ ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആശയത്തിന്റെ പൂർണ്ണത ലഭ്യമാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ആ പൊരുൾ, അതിൻ്റെ യുക്തി, അത് നമുക്ക് ഉൾക്കൊള്ളാനാവുക ഇൻഷാല്ലാ. നമുക്ക് ഇനി 187 വചനമാണ് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ചില മസാലകൾ ആയത്താണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിന് മുന്നേ ഇനി നമുക്ക് ഇതിൽ ബാക്കിയുണ്ട്, വലിയ മിനൂബി ലഅല്ലഹും യർഷുദൂൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനത്തിന് പീസ് റേഡിയോ ഒരുക്കുന്ന അഞ്ഞൂർ ഖുർആൻ പഠന പദ്ധതിയിൽ മൊഡ്യൂൾ 16 28 ക്ലാസ്സാണ് നാം കേട്ടത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1. ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ പലരുടെയും തേട്ടത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നതിനുള്ള 3 കാരണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദുആ ഇശാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അവ ഏതെല്ലാം? ഓപ്ഷൻ എ, ദുർബലമായ പ്രാർത്ഥനയും ദുർബലമായ ഹൃദയവും. ഓപ്ഷൻ ബി, ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഉണ്ടാവൽ. ഓപ്ഷൻ സി, ഇവയെല്ലാം. ചോദ്യം 2. തന്നിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ, ഇഷ്ടകരമായത് ലഭിക്കുന്നതിൽ ഏറ്റവും ശക്തമായ കാരണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ന്യായമായി വർത്തിക്കൽ. ഓപ്ഷൻ ബി, സ്വതക്ക ചെയ്യാതിരിക്കൽ. ഓപ്ഷൻ സി, ഹറാം തിന്നൽ. ചോദ്യം 3. ദുർബലമായ അമ്പിൽ നിന്നും തൊടുക്കുന്ന വില്ലും ദുർബലമാകുന്നതുപോലെ ദുർബലമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദുർബലമായിരിക്കും. ഇപ്രകാരം പറഞ്ഞ പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ എ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. ഓപ്ഷൻ ബി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള. ഓപ്ഷൻ സി, ഇബ്നു തൈമിയ റഹിമഹുള്ള.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ കച്ചത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
5: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
4: അതായത്
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക് അല്ലാ ഖൈറ, മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആന്റെ വശ്യമായ പാരായണം വിശ്വാസിയുടെ മനസ്സിനെ ആർദ്രമാക്കും. വ്യത്യസ്ത ശൈലിയും രീതിയുമുള്ള ലോകപ്രശസ്തരായ കാരിഉകളുടെ വശ്യമായ പാരായണം ശ്രോതാക്കളിലെത്തിക്കുന്ന തെൻസീലിൽ ഇപ്പോൾ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ സൂറത്ത് അൻആം 83 മുതൽ ആറാഫ് 84 വരെയുള്ള വചനങ്ങളുടെ പാരായണം ഇപ്പോൾ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

من ربك بالحق فلا تكونن من الممترين. وتمت كلمة ربك صدقا وعدلا.

الله فهو يصل إلى شركائهم ساء ما يحكمون وكذلك

حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا

والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പേസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ 12 അധ്യായം സൂറത്ത് യൂസുഫ് 37 മുതൽ 40 വരെ വചനങ്ങളുടെ ആശയത്തോടുകൂടെയുള്ള അർത്ഥപഠനം.
2: വചനം 37. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ യാതീകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും വരികയില്ല, ത്വആമുൻ, വല്ല ഭക്ഷണവും, തുർസഖാനിഹി, അത് നിങ്ങൾക്ക് നൽകപ്പെടും, ഇല്ലാ നബ്അതുകുമാ, നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാതെ അഥവാ വിവരിച്ചിട്ടല്ലാതെ, ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി, ഖബ്‌ല, മുമ്പ്, അയ്യതിയക്കുമാ, അത് നിങ്ങൾക്ക് വരുന്നതിൻ്റെ, ദാലിക്കുമാ, അത്, മിമ്മാ അല്ലമനി, എനിക്ക് പഠിപ്പിച്ചതിൽ പെട്ടതാകുന്നു, റബ്ബി, എൻ്റെ റബ്ബ്, ഇന്നി തറക്തു, നിശ്ചയമായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മില്ലത്ത, മാർഗത്തെ അഥവാ നടപടിയെ, ഖൗമിൻ, ഒരു ജനതയുടെ, ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്ത,

0: അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകപ്പെടാറുള്ള വല്ല ഭക്ഷണവും നിങ്ങൾക്ക് വന്നെത്തുകയില്ല. അത് നിങ്ങൾക്ക് വന്നെത്തുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതെ, അത് എൻ്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളവയിൽ പെട്ടവയാകുന്നു, അഥവാ അത് ഞാൻ വിവരിച്ചു തരുക തന്നെ ചെയ്യും. നിശ്ചയമായും ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു. അവരാകട്ടെ പരലോകത്തെപ്പറ്റി അവിശ്വാസികളുമായിരിക്കും, അഥവാ ഇങ്ങനെയുള്ളവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്.
1: വചനം 38. വതബഅതു, ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. മില്ലത്ത, മാർഗത്തെ. ആബാഇ, എൻ്റെ പിതാക്കളുടെ. ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ. വ ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെയും. വ യഅഖൂബ, യഅഖൂബിൻ്റെയും. മാ കാനലനാ, ഞങ്ങൾക്കാകുകയില്ല, അഥവാ ഞങ്ങൾക്ക് പാടില്ല. അന്നുഷ്രിക, ഞങ്ങൾ പങ്കുചേർക്കൽ. ബില്ലാഹി, അള്ളാഹുവിനോട്. മിൻ ഷൈഇൻ, യാതൊന്നിനെയും. ദാലിക, അത്. മിൻ ഫദ്ലി, ദയവിൽപ്പെട്ടതാണ്, അഥവാ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹി, അള്ളാഹുവിൻ്റെ. അലൈന, ഞങ്ങളുടെ മേൽ. വഅലന്നാസി, മനുഷ്യരുടെയും. വലാക്കിന്ന, പക്ഷേ. അക്സറന്നാസി, മനുഷ്യരിലധികവും. ലായഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ല.

0: പിതാക്കൾ ഇബ്രാഹീമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും മാർഗത്തെ ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിനോട് യാതൊന്നിനെയും തന്നെ പങ്കുചേർക്കുവാൻ ഞങ്ങൾക്ക് പാടില്ല. അത് ഞങ്ങൾക്കും മനുഷ്യർക്കും അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹത്തിൽപ്പെട്ടതത്രേ. എങ്കിലും മനുഷ്യരിൽ അധികമാളും നന്ദി കാണിക്കുന്നില്ല.
1: നിങ്ങൾക്ക് നൽകപ്പെടാറുള്ള ഭക്ഷണം വരുന്നതിനു മുമ്പ് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കുകയില്ല എന്ന വാക്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസക്തമായത് രണ്ട് വ്യാഖ്യാനങ്ങളാകുന്നു. അതിൻ്റെ വ്യാഖ്യാനം അഥവാ തഅ്‌വീലിഹി എന്നതിലെ സർവനാമം ലമീർ കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത് ഭക്ഷണമാണോ അതല്ല ആ രണ്ടുപേർ വിവരിച്ച സ്വപ്നമാണോ, ഇതിൽ നിന്നാണ് രണ്ടും ഉടലെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് ഇവിടെ വെച്ച് നൽകപ്പെടാറുള്ള ഏത് ഭക്ഷണ സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്നെത്തും മുമ്പായി അത് ഇന്നിന്ന പ്രകാരമുള്ളതായിരിക്കുമെന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചു തരുന്നതാണ് എന്നാകുന്നു. പ്രധാനപ്പെട്ട വ്യാഖ്യാതാക്കൾ അധികവും സ്വീകരിച്ചു കാണുന്നതും വാചകഘടനയോട് കൂടുതൽ അടുപ്പം തോന്നുന്നതും ഈ വ്യാഖ്യാനമത്രേ. നിങ്ങളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു തരുവാൻ മാത്രമല്ല അതിനേക്കാൾ ഗൂഢമായതും സ്വപ്നവ്യാഖ്യാനം പോലെ ഊഹത്തെയും ഭാവനയെയും അടിസ്ഥാനമാക്കി അഭിപ്രായം പറയുവാൻ കഴിയാത്തതുമായ ചില അദൃശ്യകാര്യങ്ങളും എനിക്കറിയാം. അതാകട്ടെ, ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് പറയുന്നതുമല്ല. അള്ളാഹു എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണതും. ഇതാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ സാരം. തുടർന്നുകൊണ്ട് അദ്ദേഹം അവരെ കേൾപ്പിക്കുവാൻ പോകുന്ന ഉപദേശങ്ങളിൽ അവർക്ക് ശ്രദ്ധയും വിശ്വാസവും ജനിപ്പിക്കുകയായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം. ഈ വ്യാഖ്യാനപ്രകാരം ഇത് പറയുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നുബുവത്തും റിസാലത്തും അഥവാ പ്രവാചകത്വവും ദിവ്യദൗത്യവും സിദ്ധിച്ചിരിക്കുമെന്ന് വരുന്നു. അത് എനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്നതിൽപ്പെട്ടതാണ്. ദാലിക്കുമാ മിമ്മ ആലമനി റബ്ബി എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കും, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇന്നീ തറക്തു മില്ലത്ത ഖൗമില്ലാ യുഅ്മിനൂന ബില്ല എന്ന് തുടങ്ങി 38-ാം വചനത്തിൽ അവസാനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇതിന് പിൻബലം നൽകുകയും ചെയ്യുന്നു. ഈസാ നബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ദിവ്യദൗത്യത്തിന് ദൃഷ്ടാന്തങ്ങളായി നൽകപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ വിവരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ഇതാണല്ലോ. വ ഉനബ്ബിഉകും ബിമാ തഅക്കുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ തിന്നുന്നതിനെയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്യും. 3:49. ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെയും ദിവ്യദൗത്യത്തിനുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിരിക്കാം ഇത്. അദൃശ്യകാര്യം എനിക്കറിയാമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ലെന്നും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് ഞാനത് പറയുന്നതെന്നുകൂടി അദ്ദേഹം അവരെ അറിയിച്ചിട്ടുണ്ടെന്നും ഓർക്കേണ്ടതുണ്ട്. കൂടാതെ കാരാഗ്രഹത്തിലുള്ള കുറ്റവാളികളിൽ ആരെയെങ്കിലും കൊലപ്പെടുത്തുവാൻ രാജാവ് ഉദ്ദേശിച്ചാൽ അവർക്ക് വിഷം കലർന്ന ഭക്ഷണ സാധനം കൊടുത്തേക്കപ്പെടാറുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം വിഷം കലർന്നതോ അല്ലേ എന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചു തരുമെന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ചില റിവായത്തുകളും നിലവിലുണ്ട്. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനപ്രകാരം ബി തഅ്‌വീലിഹി അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആ ഭക്ഷണത്തിൻ്റെ സ്ഥിതികളെപ്പറ്റി എന്നായിരിക്കുന്നതാണ്. തഅ്‌വീൽ എന്ന പദത്തിന് സാധാരണയായി വ്യാഖ്യാനം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെടാറുള്ളതെങ്കിലും കാര്യത്തിൻ്റെ കലാശം എന്നാണ് അതിൻ്റെ സാക്ഷാലർത്ഥം. ഇതിനെ ആസ്പദമാക്കിയാണ് സന്ദർഭങ്ങളനുസരിച്ച് അതിന് വ്യാഖ്യാനം, ദുർവ്യാഖ്യാനം, പൊരുൾ, പര്യവസാനം, പുലർച്ച എന്നൊക്കെ അർത്ഥവിവർത്തനം നൽകപ്പെട്ടു കാണുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് ഇവിടെ പതിവ് പ്രകാരമുള്ള ഭക്ഷണം കൊണ്ടുവന്നു തരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടാളും എന്നെ കേൾപ്പിച്ച ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കയില്ല എന്നാകുന്നു. ചോദ്യത്തിന് ഉടനെ തന്നെ ഉത്തരം നൽകാതെ ഭക്ഷണം എത്താറാകുന്ന സമയം വരെ അവരോട് കാത്തിരിക്കുവാൻ അദ്ദേഹം പറഞ്ഞതിന് ഈ അഭിപ്രായക്കാർ ചില കാരണങ്ങളും പറഞ്ഞു കാണാമെങ്കിലും അവയൊന്നും അത്ര സാരപ്പെട്ടതായി തോന്നുന്നില്ല. ഏതായാലും ആ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി തൻ്റെ സ്വന്തം നിലപാട് അവരെ മനസ്സിലാക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യം ചെയ്തത്. ഒന്നാമതായി തനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. അതിനുശേഷം, ഈ നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നതെങ്കിലും ഇവരെ പോലെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളല്ല ഞാൻ. എൻ്റെ പിതാക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരാണ്. അവർ സ്വീകരിച്ചു വന്ന ആ മാർഗവും നടപടിയും സ്വീകരിച്ചു വരുന്നവനാണ് ഞാൻ. അള്ളാഹുവിന് പങ്കാളികളെ സങ്കല്പിച്ചുകൊണ്ടുള്ള യാതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് പ്രവാചകത്വവും സത്യവിശ്വാസവും. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രബോധനം വഴി ജനങ്ങൾക്കും അവൻ നൽകുന്ന അനുഗ്രഹമാണത്. പക്ഷേ അധിക മനുഷ്യരും ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താത്തവരാണ് എന്നൊക്കെ അവരെ ധരിപ്പിച്ചു. ഇത്രയും മുഖവരകൾക്ക് ശേഷം അവരെ അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നു.
2: വചനം 39. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്സിജിന്, കാരാഗ്രഹത്തിലെ അർബാബുൻ പല റബ്ബുകളോ മുത്തഫർഖൂന ഭിന്നരായ ഖൈറുൻ ഉത്തമം അമില്ല അതല്ല അല്ലാഹുവോ അൽ വാഹിദു ഏകനായ അൽ ഖഹ്ഹാറു സർവാധികാരിയായ യാ

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, ഭിന്നരായ പല റബ്ബുകളാണോ ഉത്തമം? അതല്ല സർവാധികാരിയായ ഏകനായ അള്ളാഹുവോ? അഥവാ ഒന്നാലോചിച്ചു നോക്കുക.
1: വചനം 40. മാ തഅബുദൂന, നിങ്ങൾ ആരാധിക്കുന്നില്ല, മിന്ദൂനിഹി, അവനു പുറമെ, ഇല്ലാ അസ്മാഅൻ, ചില നാമങ്ങളെയല്ലാതെ, സമ്മയ്തുമൂഹ, അവയെ നിങ്ങൾ പേര് വച്ചിരിക്കുന്നു, അന്തും, നിങ്ങളും, വആബാഉകും, നിങ്ങളുടെ പിതാക്കളും, മാ അൻസല, ഇറക്കിയിട്ടില്ല, അല്ലാഹു, അല്ലാഹു, ബിഹാ, അവയെപ്പറ്റി, മിൻ സുൽത്താനിൻ, ഒരു അധികൃത രേഖയും, ഇനിൽ ഹുക്മു, വിധികർത്തൃത്വം ഇല്ല, ഇല്ലാ ലില്ലാ, അല്ലാഹുവിനല്ലാതെ, അമറ, അവൻ കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ല ഇയ്യാഹു, അവനെയല്ലാതെ, ദാലികദ്ദീനു, അതത്രേ മതം, അല്ലെങ്കിൽ അത് മതമത്രേ, അൽ ഖയ്യിമു, ചൊവ്വിനു നിലകൊള്ളുന്നതായ, വലാക്കിന്ന, പക്ഷേ, അക്സറന്നാസി, മനുഷ്യരിൽ അധികവും, ലായ അലമൂൻ, അവർ അറിയുന്നില്ല.

0: അവനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും റബ്ബുകളെന്ന് സ്വയം നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളെയല്ലാതെ അവയെപ്പറ്റി അള്ളാഹു യാതൊരു അധികൃത രേഖയും അവതരിപ്പിച്ചിട്ടില്ല. വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ ആർക്കും ഇല്ല. അവനെയല്ലാതെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതത്രേ ചൊവ്വിനു നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല.
1: സൂര്യൻ, പശു, രാജാക്കൾ എന്നിങ്ങനെ പലതിനെയും ദൈവങ്ങളായി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നവരാണ് ഈജിപ്തുകാർ. ഓരോ ദൈവത്തിനും ചില പ്രത്യേകതകളും കഴിവുകളും കൈകാര്യങ്ങളും ഉള്ളതായി അവർ സങ്കല്പിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവാകുന്ന ഏക ദൈവത്തെ സ്വീകരിക്കലാണോ അതല്ല ഇത്തരം വിഭിന്നങ്ങളായ പല ദൈവങ്ങളെ സ്വീകരിക്കലാണോ നല്ലതെന്ന് ചിന്തിച്ചു നോക്കുവാൻ അദ്ദേഹം അവരെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: ഏക സർവാധികാരിയായുള്ളവൻ അള്ളാഹു മാത്രമായിരിക്കെ ആ ദൈവം, ഈ ദൈവം, ആ ദൈവത്തിന് ഇന്നിന്ന കഴിവുകളുണ്ട്, ഈ ദൈവത്തിനു വേണ്ടി ഇന്നിന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നിങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നതിന് യാതൊരർത്ഥവും അടിസ്ഥാനവുമില്ല. നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും സങ്കല്പിച്ചുണ്ടാക്കിയ ചില നാമനിർണയങ്ങൾ മാത്രമാണതൊക്കെ. ആരെ ആരാധിക്കണമെന്നും മനുഷ്യൻ ഏത് മാർഗം സ്വീകരിക്കണമെന്നും വിധികൽപ്പിക്കുവാനുള്ള അധികാരാവകാശം അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവൻ കൽപ്പിച്ചിരിക്കുന്നതാകട്ടെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമാണ്. ആകയാൽ അതുമാത്രമാണ് നേർക്കുനേരെയുള്ള ഉറച്ച മതം. മറ്റുള്ളതെല്ലാം വക്രമായതും നിലനിൽപ്പില്ലാത്തതുമാകുന്നു. യഥാർത്ഥാവസ്ഥ ഇതൊക്കെയാണെങ്കിലും മിക്ക മനുഷ്യരും ചിന്തിക്കാതെയും ഗ്രഹിക്കാതെയും വഴിവിഴച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഋജുവായ മതത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആ രണ്ട് കൂട്ടുകാരെയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ശിർക്കിൻ്റെ നിരർത്ഥകത അവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്ത ശേഷം അവർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. നാം കേട്ടത് 12 അധ്യായം സൂറത്ത് യൂസുഫ്, 37 മുതൽ 40 വരെ വചനങ്ങളുടെ അർത്ഥ ആശയ പഠനം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള, ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരം എന്ന നിലക്കാണ് ഈ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. എല്ലാവരും അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, പഠിക്കാനായിട്ട് ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഈ സമയം കാത്തിരിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ 2 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത്.

ഓതുന്നവരും ഖുർആനിലൊക്കെ ഓതി പാരായണം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ രണ്ട് ലാമും കൂട്ടി ഒറ്റ ലാമാക്കണം രണ്ട് സ്ഥലത്തും.

ശ്വാസം പൂർണ്ണമായി കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പകുതി വെച്ച് നിർത്തി കുറച്ച് ബാക്കിൽ നിന്ന് എടുത്ത് പാരായണം ചെയ്താൽ മതി. ഉദാഹരണത്തിന്,

അങ്ങനെ ഓതാൻ കഴിയാത്ത, പൂർണ്ണമായും ആയത്ത് ഓതാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ഇടക്ക് വെച്ച് നിർത്തി ഒന്ന് രണ്ട് വാക്കുകൾക്ക് പുറകിൽ നിന്ന് എടുത്ത് പാരായണം ചെയ്ത് നോക്കിയാൽ മതി. ഇൻഷാല്ലാ അള്ളാഹു എല്ലാവർക്കും നന്നായി പാരായണം ചെയ്യാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഓതി അവസാനിപ്പിക്കുകയാണ്.

0: 12 ആയത്തുകളാണ് കഴിഞ്ഞത്. എല്ലാവർക്കും ആദ്യം മുതൽ 12 ആയത്ത് വരെ ആവർത്തിച്ച് മനഃപ്പാഠമാക്കി അത് നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ട് നിലനിർത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും എന്നും നിലനിൽക്കേണ്ടതാണ്. ലോകർക്ക് മാർഗദർശനമായി വന്ന വിശുദ്ധ വേദത്തിന്റെ പാരായണവും പഠനവും സർവ ലോകനാഥന്റെ അടുക്കൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ വചനങ്ങളും ഓരോ അക്ഷരങ്ങളും പറയപ്പെട്ട പ്രതിഫലങ്ങൾക്ക് അർഹമായതാണ്. പരിശുദ്ധ ഖുർആനിന്റെ പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തിൽ പീസ് റേഡിയോ അനുവാചകർക്ക് സമ്മാനമായി നൽകുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തു നൂഹിലെ 12-ാമത്തെ ആയത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് ക്ലാസ് നയിച്ചത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-08-40-840.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രോതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത്തഹസീൻ. സൂറത്തുൽ മുജാദലയിലെ 1-2 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അത്തഹസീൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളും അതുപോലെ തജ്വീദ് നിയമങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് 28-ാമത്തെ ജുസിലെ സൂറത്തുൽ മുജാദില.
3: അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركم.

0: أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور وإن الله لعفو غفور
1: സൂറത്തുൽ മുജാദിലയിലെ ഒന്നാമത്തെ ആയത്തിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം ഓതിപ്പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഖദ് സമിഅ അല്ലാഹു, ഖദ് ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ്. ഖദ് സമിഅ അല്ലാഹു. അതുപോലെ തന്നെ ദാലിനെ കൽക്കല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം, ഖദ് ഖദ്. അതേസമയം ഓതി പോകുമ്പോൾ ഖദ് സമിഅ അല്ലാഹു എന്ന് ആവരുത്. ഖദ് സമിഅ അല്ലാഹു സമിഅ ഐനും തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതും ശ്രദ്ധിക്കണം. സമിഅ അല്ലാ, ഖദ് സമിഅ അല്ലാ, ഖദ് സമിഅ അല്ലാ എന്നല്ല. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി ഖൗലല്ലതി തുജാദിലുക തുജാദിലുക ഫി സൗജിഹ ഫി സൗജിഹ. അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഒരു പ്രയാസമില്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വരുന്നൊരു തെറ്റുകളാണ് അക്ഷരങ്ങളുടെ സിഫാത്തുകൾ, ആ ഉച്ചാരണത്തിലുള്ള അതിൻ്റെ വിശേഷണങ്ങളിൽ മാറ്റം വരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഓതി പോകുമ്പോൾ ഫി സൗജിഹ സൗജിഹ എന്ന് സായനൊക്കെ ഇങ്ങനെ കനപ്പിച്ചുച്ചരിക്കും. സായ മാത്രമല്ല അധിക അക്ഷരങ്ങളും നമ്മളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഒരു കനപ്പിച്ചു കൊണ്ടുവരുന്ന രൂപത്തിലാണ്. അങ്ങനെയല്ല സൗജിഹ സൗജിഹ. അതുകൊണ്ട് അറബിയിലെ ഹെവി ലെറ്റേഴ്സും ലൈറ്റ് ലെറ്റേഴ്സും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പാരായണത്തിൽ കൊണ്ടുവരണം. സൗജിഹ വതഷ്തകി ഇലല്ലാഹ് വതഷ്തകി വതഷ് വതഷ്തകി ഇലല്ലാഹ് വതഷ്തകി. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാഅന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിലാണ്. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. വതഷ്തകീ ഇലല്ലാഹ് ശേഷം വല്ലാഹു യസ്മഉ യസ്മഉ തഹാവുറകുമ തഹാവുറകുമ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉൻ ബസീർ ഇന്നല്ലാഹ. നൂൻ ശബ്ദുണ്ട്, മണിക്കണം. സമീഉൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്, സമീഉം ബസീർ എന്ന് ഓതിപ്പോകരുത്. സമീഉം തൻവീന് ശേഷം ബ തൻവീനിനെ മീമാക്കി മാറ്റി ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമീഉം ബസീർ. അപ്പോൾ ഓതിപ്പോകുന്ന സമയത്ത് സമീഉൻ ബസീർ എന്നല്ല സമീഉം ബസീർ. ബസീർ റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ആയത്തിൽ അല്ലദീന യുദാഹിറൂന അല്ലദീന അല്ലസീന അല്ല അല്ലദീന യുദാഹിറൂന യുദാഹിറൂന എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ഓതിപ്പോവർ. പല ആളുകളും അങ്ങനെ യുദാഹിറൂന യുദാഹ്. സ്വാദിന് പുള്ളിയിട്ട ദ്വാദും ത്വാന് പുള്ളിയുള്ള ദ്വാദും എല്ലാം ഏകദേശം ഒരുപോലെയാണ്. സോ യുദാ യുദാ യുദാഹിറൂന യുദാഹിറൂന മിൻകും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, മിൻകും. ശേഷം മിൻകും മി മീമുസാക്കിനയ്ക്ക് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലിൻ എന്ന് പറയും. ഇവിടെ ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒന്നാക്കി ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. മിൻകും മിൻ മിൻ നിസാഇഹിം സാക്കിന നൂന് ശേഷം വീണ്ടും നൂന്, ഇവിടെയും അതേപോലെ തന്നെയാണ്, ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. നിസാഇഹിം മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻ നിസാഇഹിം ശേഷം നിസാഇഹിം മാ ഹുന്ന മീമുസാക്കിനയ്ക്ക് ശേഷം വീണ്ടും മീമാണ്. ഇദ്ഗാം മുതമാസിലൈൻ, മുന്നേ പറഞ്ഞതുപോലെ തന്നെ. മാ ഹുന്ന നൂന് ശദ്ദ് മണിക്കണം. ഉം മെഹാദിഹിം മീമുന് ശദ്ദ് ഇവിടേക്ക് മണിക്കണം. ഇവിടെ എല്ലാം ഓതിപ്പോകുന്ന സമയത്ത് ഹഇൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഹ ഇ ഹംസ, നിസ ഇഹിം എന്നതിലെ ഹംസ, ഹ ഇവയൊക്കെ തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗമാണ്. കൃത്യമായിട്ട് അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. മിൻ നിസ ഇഹിം. ഇങ്ങനെ ഇനി അടുത്തത് ഇൻ ഉമ്മഹാതുഹും. ഇൻ ഉ ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. നൂണിനെ വെളിവാക്കി ഹംസയെ വെളിവാക്കി ഉച്ചരിക്കണം. ഇൻ ഉമ്മഹാതുഹും. ഉമ്മഹാതുഹും മീമിൻ ഷദ്ദ് ഗുന്ന ചെയ്ത് ഉച്ചരിക്കണം. ഇല്ലല്ലാഇ ഇല്ലല്ലാഇ. ഇവിടെ മദ്ദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദ് മുത്തസിൽ വാജിബാണ്. ഇല്ലല്ലാഇവലദിനഹും വലദിനഹും. ദാലിനെ ഖൽഖല ചെയ്ത് ഉച്ചരിക്കണം. വഇന്നഹും ലയഖൂലൂന. വഇന്നഹും നൂണ് ശദ്ദ് മണിക്കണം. ലയഖൂലൂന മുൻകറൻ. സാക്കിന നൂന് ശേഷം കാഫ് ഇഖ്ഫാ ഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മുൻകറൻ മുൻകറൻ മിനൽ. തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിനൽ ഖൗലി വസൂറ. വസൂറ പാരായണത്തിൽ വസൂറ റാ എന്നല്ല. വമാ അദ്റാകമൽ ഖാരിയ എന്ന പോലെ അങ്ങനെയല്ല. വമാ അദ്റാക അല്ലല്ലോ. വമാ അദ്റാ റാ. ഇവിടെയൊക്കെ മുൻകറൻ മുൻകറൻ മിനൽ. മുൻകറൻ അല്ല. മുൻകറൻ മിനൽ ഖൗലി വസൂറ. വസൂറ അല്ല വസൂറ. റായിനെ തഫ്ഹീം ചെയ്തുകൊണ്ട് അഥവാ ഖനപ്പിച്ച് ഉച്ചരിക്കണം. വഇന്നല്ലാഹ വഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. വഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. ലഅഫുവ്വുൻ ലഅഫുവ്വുൻ അല്ല. വഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. ലഅഫുവ്വുൻ ഗഫൂർ. തൻവീനു ശേഷം ഗൈനാണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ കൃത്യമായിട്ട് വെളിവാക്കി അതുപോലെ ഗൈനും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലഅഫുവ്വുൻ ഗഫൂർ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ്ദ് ആരദുൽ സുക്കൂനാണ്. മദ്ദ് ആരദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്നതിൻ്റെ കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഗഫൂറുൻ റുൻ തൻവീനാണല്ലോ, പക്ഷേ ഗഫൂർ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله وتشتكي إلى الله والله يسمع تحاوركما

0: أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإن
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം. പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 19, സൂറ മറിയം 16 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ശബ്ദത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മധുരതരമായ ഖുർആൻ പാരായണത്തിലൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ ആകർഷിച്ച മിഷാരി റാഷിദ് അൽഅഫസിയുടെ ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർക്കുന്നത്. സൂറത്തു ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അൽഫാസി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 1 മുതൽ 2 കൂടി വചനങ്ങൾ അർത്ഥസഹിതം വിശദീകരിക്കുന്നു.
5: അധ്യായം 13 സൂറത്തു റഅദ്. ഇടിനാദം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 43. മക്കയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണിതും. ഈ അക്ഷരങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും മുമ്പ് വിവരിച്ചിരിക്കുന്നു. 13 വചനത്തിൽ ഇടിയെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ നിന്നാണ് ഇടി എന്നർത്ഥമായ അർ-റഅദ് എന്ന് ഈ സൂറത്തിനു പേർ വന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
5: അലിഫ് ലാം മീം റോ. തിൽക അവ ആയാത്ത്. ആയത്തുകളാണ്. അൽ കിതാബി, വേദഗ്രന്ഥത്തിൻ്റെ. വല്ലദി ഉൻസില ഇലൈക, നിനക്കു ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. അൽ ഹഖ്, യഥാർത്ഥമാണ്. വലാക്കിന്ന, എങ്കിലും. അക്തറ, അധികവും. അന്നാസി, മനുഷ്യരിൽ. ലായു മിനൂൻ, വിശ്വസിക്കുന്നില്ല.

0: മീം അറോ. ഇവ വേദഗ്രന്ഥത്തിന്റെ ആയത്ത് അഥവാ സൂക്തങ്ങളത്രേ. നിന്റെ റബ്ബിങ്കൽ നിന്നു നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല.
1: വചനം രണ്ട്.
0: അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാകുന്നു. റഫ, അവൻ ഉയർത്തി. അസ്സമാവാത്തി, ആകാശങ്ങളെ. ബിഗൈരി അഅമദിൻ, ഒരു തൂണും കൂടാതെ, തൂണുകളൊന്നും കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, നിങ്ങളവയെ കാണുമാറുള്ള. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർഷി, അർഷിന്മേൽ, സിംഹാസനത്തിൽ. വസഖറ, അവൻ വിധേയമാക്കുകയും ചെയ്തു, കീഴ്പ്പെടുത്തുകയും ചെയ്തു. അഷംസ, സൂര്യനെ. വൽ ഖമറ, ചന്ദ്രനെയും. കുല്ലുൻ, എല്ലാം. യജ്രി, നടക്കും, സഞ്ചരിക്കുന്നു. ലി അജലിൻ, ഒരവധിയിലേക്ക് വരെ. മുസമ്മ, നിർണയം ചെയ്യപ്പെട്ട. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. അൽ അമ്ര, കാര്യത്തെ. യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിച്ചുകൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ. തൂഖിനൂൻ, നിങ്ങൾ ഉറപ്പിക്കുക, ഉറപ്പായി വിശ്വസിക്കുക.
2: അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാ അലൽ അർശി വസഖ

0: അല്ലാഹുവെത്രേ നിങ്ങൾക്കു കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുകൾ അഥവാ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ വേണ്ടി.
1: നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫാ സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂൺ ആകാശങ്ങൾക്ക് ഉണ്ടായിരിക്കാമെന്ന് വരുന്നു. അതെ, അള്ളാഹുവിന്റെ മഹത്തായ കഴിവത്രേ അത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിന് ആകർഷണശക്തി എന്ന് പറയപ്പെടുന്നുവെങ്കിലും ആകർഷണശക്തിയുടെ യാഥാർത്ഥ്യമെന്തെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ പറയുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണശക്തി എന്നൊരു പേർ നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. അമദ് അഥവാ തൂണുകൾ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് തറൗനഹ നിങ്ങൾ കാണുന്ന എന്ന ക്രിയ നിലകൊള്ളുന്നതെന്ന നിലക്കാണ് മുകളിൽ നാം സ്വീകരിച്ച അർത്ഥവ്യാഖ്യാനം. വ്യാകരണപരമായി നോക്കുമ്പോൾ അത് അതിൻ്റെ വിശേഷണമല്ലാതെ വേറൊരു വാക്യമായും വരാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വാക്യത്തിന് യാതൊരു തൂണുകളും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനത്രേ അള്ളാഹു എന്നും തറൗനഹ എന്ന വാക്യത്തിന് നിങ്ങൾ അവയെ അഥവാ ആകാശങ്ങളെ തൂണുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമായിരിക്കും. രണ്ടായാലും ആശയത്തിൽ വ്യത്യാസമില്ലതാനും ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്ര ലോകങ്ങളും ഒന്നൊഴിയാതെ അതാതിനു നിശ്ചയിക്കപ്പെട്ട സ്ഥാനവലയങ്ങളിൽ നിന്നും സഞ്ചാരമാർഗങ്ങളിൽ നിന്നും തെറ്റാതെ നിലകൊള്ളുന്നു. ഈ വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു കാലാവധി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ലോകാവസാന ഘട്ടം വരുമ്പോൾ ഈ വ്യവസ്ഥ മാറി മറ്റൊരു വ്യവസ്ഥ നടപ്പിൽ വരുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റിയാകുന്നു. അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തു, ഇസ്തവാ അലിൽ അർഷ് എന്ന് പറഞ്ഞതിനെപ്പറ്റി സൂറത്തുൽ ആറാഫിലെ 54-ാമത്തെ ആയത്തിലും സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഓർക്കുക. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ചെറുതും വലുതുമായ അഖിലാണ്ട കാര്യങ്ങളെല്ലാം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നതെന്ന തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമായി വിവരിക്കപ്പെടുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാകുന്നുവെന്നത്രേ അവസാനത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം പഠിച്ച സൂറത്ത് സൂറത്തുർ റഅദിലെ 1-2 വചനങ്ങൾ.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
9: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ള ഉഹേറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 2 ആയത്തുകളാണ് ഓതിവെച്ചത്. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നു, പഠിക്കാനുള്ള ഒരവസരമൊരുങ്ങുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരിക്കും ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരുന്ന അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകളിലുമുള്ളത്. കഴിഞ്ഞ 2 ആയത്തുകൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? വയഖൂലൂന മത ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. അവർ ചോദിക്കുന്നു, എപ്പോഴാണ് ആ കരാർ ഉണ്ടാവുക? നിങ്ങൾ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ. മയൻദുറൂന ഇല്ലാ സ്വൈഹത്തം വാഹിദ. അവർ കാത്തിരിക്കുന്നത് ഒരു അട്ടഹാസത്തെ, ഒരു ഘോര ശബ്ദത്തെ മാത്രമാണ്. തഅഖുദുഹും വഹും യഹസ്സിമൂൻ. അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ ആ ഘോര ശബ്ദം അവരെ പിടികൂടും. ഫലാ യസ്തതിഊന തൗസിയതം വലാ ഇലാ അഹ്ലിഹിം. ഫലാ യസ്തതിഊന തൗസിയ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസ്വീയത്ത് കൊടുക്കാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പിന്നീട് അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നവരുമല്ല. അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. ഐഹിക ജീവിതവുമായിട്ടുള്ള മുഴുവൻ ബന്ധവും അവസാനിക്കും. അതേ വിഷയത്തിൻ്റെ ഈ 3 ആയത്തുകളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്. 51, 52 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്, അതിന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകവുമായി ബന്ധപ്പെട്ട, ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക്, തഫ്സീറുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു വാക്കായിരിക്കും. ഇലാ റബ്ബിഹിം യൻസിലൂൻ. യൻസിലൂൻ എന്ന് അല്ല പാരായണം ചെയ്യേണ്ടത്, യൻസിലൂൻ എന്ന്. അവിടെ യൻ എന്ന് പറയുന്നിടത്ത് എന്നത് വ്യക്തമാകാൻ, സുക്കൂനുള്ള നൂന് വ്യക്തമായിട്ടല്ല പാരായണം ചെയ്യേണ്ടത്. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാണ് അവിടുത്തെ പാരായണ രീതി. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, വ്യക്തമാക്കാതെ മണിച്ചുകൊണ്ട് ഓതണം. അതാണ് അവിടുത്തെ ഒരു നിയമം. 52-ാമത്തെ ആയത്തിൽ സാധാരണ ആയത്തുകളിൽ കാണാത്ത, ഖുർആനിലൊരു 10-ോ 15-ോ സ്ഥലത്ത് മാത്രം, 15-ഓളം വരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്നിട്ടുള്ള ഒരു നിയമം ഈ ആയത്തിലുണ്ട്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി അത് കേൾക്കണമെന്നാണ് ഉണർത്താനുള്ളത്. ഏതാണത്? മിമ്മർക്കദിന. കയ്യിൽ ഖുർആനുള്ളവർ ഖുർആൻ എടുത്തു വെച്ച് ഈ ഭാഗം ശ്രദ്ധിച്ച്, ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ അതിലേക്കൊന്ന് നോക്കിയാൽ കാണാം, മിമ്മർക്കദിന എന്ന് കഴിഞ്ഞ് ഒരു സീന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ലിപിയിലുള്ള ഖുർആനിലാണെങ്കിൽ സഖത
എന്ന് എഴുതിയിട്ടുണ്ടാവും. സീനി കഫ് ത. അർദ്ധവിരാമം ആണ് ഇവിടുത്തെ നിയമം. അഥവാ സാധാരണ നമ്മൾ നിർത്തുന്നതുപോലെ, വഖഫ് ചെയ്യുന്നതുപോലെ നിർത്തുന്നതുപോലെ പൂർണ്ണമായി നിർത്തേണ്ടതില്ല. എന്നാൽ തുടർച്ചയായി ഓതിപ്പോവുകയുമല്ല വേണ്ടത്. ഒരു ചെറിയ സമയത്തേക്ക് വഖഫ് ചെയ്യുകയും എന്നാൽ പാരായണം തുടരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഓതാം, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഭാഗം കേൾക്കുക. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്?

ഓൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മിമ്മർഖദിന എന്ന് ഓതുമ്പോൾ ശ്വാസം നിർത്താതെ തന്നെ ഒരു ചെറിയ സമയത്തേക്ക് നമ്മളൊരു ഒരു വഖഫ് അവിടെ സംഭവിക്കുന്നു, ഒന്ന് നിർത്തുന്നു, എന്നിട്ട് തുടർന്ന് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായി നമ്മളവിടെ ഒരു വഖഫായി നിർത്തുന്ന ഒരു രീതിയുമല്ല, പൂർണ്ണമായി നിർത്തുന്ന ഒരു രീതിയുമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. സാധാരണ നമ്മുടെ കേൾവിയിലോ ശ്രദ്ധയിലോ വരാത്തൊരു ഭാഗമായതുകൊണ്ട് ആളുകൾ പലപ്പോഴും അശ്രദ്ധരായി പോകുന്ന, അത്ര ധാരണയില്ലാത്ത ഒരു ഭാഗമായിരിക്കും ഇത് എന്നുള്ളതുകൊണ്ടാണ് അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഓതേണ്ടത്?

0: ഒരു നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ കൂടുതലത് വ്യക്തമാകും. ആ നിലക്കുള്ള ഒരു ശ്രമവും ശ്രദ്ധയും കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം. എന്താണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്? വനുഫിഹ ഫിസ്സൂരി, നേരത്തെ മുമ്പ് പരാമർശിക്കപ്പെട്ട, മുമ്പ് പല ആയത്തുകളിലും കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ് നുഫിഹ എന്നുള്ളത്. നഫ്ഹ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ് അർത്ഥം. നുഫിഹ ഊതപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ ഫിസ്സൂരി, എവിടെ? കാഹളത്തിൽ. ഫഇദാഹും, അപ്പോഴതാ അവർ. ഫഇദാ, അപ്പോൾ. ഹും, ഫഇദാ, അപ്പോഴതാ. ഹും, അവർ. മിനൽ അജ്ദാസി, ജദസ് അജ്ദാസ്, ഖബർ, ഖുബൂർ, ഖബറുകൾ. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക്. എൻസിലൂൻ, ധൃതിപ്പെട്ടു പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെട്ടാൽ. ഫിസ്സൂർ, കാഹളത്തിൽ. കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ സൂചിപ്പിച്ചിരുന്നു. കാഹളത്തിൽ ഊതാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു മലക്ക് ഉണ്ട്. ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിൻ്റെ പേര്. അതൊക്കെ നമുക്കറിയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാഹളത്തിൽ ഊതാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന് കൽപ്പന കിട്ടുന്നത് പ്രതീക്ഷിച്ച് ആ കാഹളം തൻ്റെ വായോട് ചേർത്തുവെച്ച്, നെറ്റിചുളിച്ച്, കാതുകൂർപ്പിച്ച്, എപ്പോഴാണോ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് എന്നും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇപ്പോഴും. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും, ഇത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, നെറ്റിചുളിച്ച് കാതുകൂർപ്പിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം കൽപ്പനയ്ക്കായി പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ കൽപ്പന വരുമ്പോൾ കാഹളത്തിലൂതപ്പെടുന്നു. ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്നു. ലോകത്തിൻ്റെ അവസാനമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. ഭൂമിക്ക് പുറത്തുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളും നശിക്കും. അള്ളാഹു മാത്രം ബാക്കിയാകും. എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിലൂതപ്പെടും. ഇസ്രാഫീലിനെ ജീവിപ്പിച്ച് ഈ ജോലി ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യിപ്പിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഫഇദാഹും, അപ്പോഴതാ അവർ, അഥവാ മനുഷ്യരെല്ലാവരും. മിനൽ അജ്ദാസ്, അവരുടെ കബറിടങ്ങളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. റബ്ബ്, രക്ഷിതാവ്. റബ്ബിഹിം, അവരുടെ രക്ഷിതാവ്. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. യൻസിലൂൻ, വേഗത്തിൽ പോകും, ധൃതിപ്പെട്ടു പോകും, ഓടിച്ചെല്ലും എന്ന് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. നോക്കിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മഅരിജിലെ ഒരായത്തിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ. യൗമ യഖ്റുജൂൻ, അവർ പുറത്തു വരുന്ന ദിവസം. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. സിറാഅൻ, വേഗത്തിൽ. കഅന്നഹും, അപ്പോൾ അവർ ഏതുപോലെയാണ്? ഇലാ നുസുബിൻ യൂഫിലൂൻ, ഒരു നാട്ടക്കുറിയിലേക്ക്, നാട്ടിവെച്ച ഒരു കുന്തത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു നാട്ടക്കുറിയിലേക്ക് അവർ ഓടിപ്പോകുന്നത് പോലെ എല്ലാവരും അവരവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 30 സൂറത്തു സുമറിലെ ആയത്തും ഇതിന് സമാനമായ, 39 അധ്യായം സൂറത്ത് സുമറിലെ ആയത്തിലും ഇതിനു സമാനമായ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫസ്വഈഖ മം ഫിസ്സമാവാതി വ മം ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ആകാശഭൂമികളിലുള്ളതെല്ലാം എല്ലാവരും നിലംപതിക്കും. ثم نفخ فيه اخرى രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫഇദാഹും ഖിയാമുയൻ നുറൂൻ, അപ്പോൾ അവരതാ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. ഇത് സൂറത്തു സുമറിൽ ആയത്താണ്. അടുത്ത ആയത്തിലും സൂറത്തു റൂമിലെ 25-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു. അൻ തഖൂമ സമാഉ വൽ അർദു ബിഅംരിഹി ثم دعاكم دعوة من الارض ഇതാ അന്തും തഖ്റുജൂൻ, ആകാശഭൂമികൾ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സുമ്മദ ആക്കും ദഅവതൻ, പിന്നെ അള്ളാഹു നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ. മിനൽ അർളി ഇതാ അന്തും തഖ്റുജൂൻ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാണ്. മണ്ണിനടിയിൽ കിടന്നിരുന്ന ഓരോ ശരീരവും എഴുന്നേറ്റ് പുറത്തു വരും, എല്ലാവരും പുറത്തു വരും. ആരാണ് ആദ്യം പുറത്തു വരുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഞാനാണ് ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തു വരുന്നവൻ, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നവൻ ഞാനായിരിക്കും, നബിയായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആദ്യമായി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾ എന്ന് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും അതിനുശേഷം അള്ളാഹു പുനർജീവിപ്പിക്കും. കുല്ലുബിനി ആദമ യുബല ഇല്ല അജബുദ്ദനബ്, ആദം സന്തതികൾ പൂർണ്ണമായും നശിക്കും അവൻ്റെ അജബുദ്ദനബ് ഒഴികെ. നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരുവിലെ ഒരു ചെറിയ ഭാഗം അത് നശിക്കാതെ മണ്ണിലുണ്ടാകും. മിൻഹു ഖുലിഖ ഇബ്നു ആദം വമിൻഹു യുറക്കബ്, ആ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഭാഗത്തിലെ ഒരു ചെറിയ ഭാഗത്തു നിന്ന്, അജബുദ്ദനബിൽ നിന്ന് ആണ് മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെടുക. അതിൽ നിന്നാണ് പിന്നീട് അവനെ പുനഃസംഘടിപ്പിക്കപ്പെടുക. ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്, അവൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷം എന്തായിരുന്നു അവൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? അല്ലേ, ഒന്നുമല്ലാതിരുന്നു, ചിതലരിച്ചു പോയ ശരീരങ്ങളായിരുന്നു, നുരുമ്പിച്ചു പോയ എല്ലുകളായിരുന്നു. എല്ലുകളില്ല, എല്ലുകളെല്ലാം നുരുമ്പിപ്പോയി, ശരീരം ചിതലരിച്ചു. അല്ലേ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ്റെ ശവരശരീരം ഇറങ്ങിച്ചെന്ന് മത്സ്യങ്ങൾ അതല്ലെങ്കിൽ മറ്റു വെള്ളത്തിലെ ജീവജാലങ്ങൾ കൊത്തിയെടുത്ത് അവയുടെ ഭക്ഷണമായി, അത് വിസർജ്യ വസ്തുവായി വെള്ളത്തിൽ അലിഞ്ഞു ചുർന്നു. അല്ലേ, തീ പൊള്ളലേറ്റു മരിച്ചവൻ അതല്ലെങ്കിൽ കത്തി മരിച്ചവൻ കത്തിയെരിഞ്ഞു, ശവശരീരങ്ങളെ ചിതയിൽ ദഹിപ്പിച്ച ശവശരീരങ്ങൾ അത് കത്തിക്കരിഞ്ഞതിൻ്റെ ചാരം പല പുഴകളിൽ ഒഴുക്കിക്കളഞ്ഞു. എന്തുമാകട്ടെ, എവിടെയാണോ അവൻ്റെ ഭൗതിക ശരീരം, ഏത് രൂപത്തിലാണോ, ഏതെല്ലാം പ്രദേശങ്ങളിലാണോ അത് നശിച്ച് നാമാവശേഷമായിപ്പോയത്, എവിടെയായിരുന്നാലും അവൻ പുനർജീവിപ്പിക്കപ്പെട്ട് വിചാരണയുടെ നാളിൽ അള്ളാഹുവിലേക്ക് ഓടുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കൂ. മനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫഇദാഹും മിനൽ അജ്ദാസ്, അപ്പോഴതാ അവർ ഖബറിടങ്ങളിൽ നിന്ന് ഇലാ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിലേക്ക്, യൻസിലൂൻ ധൃതി പിടിച്ച് പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. അടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. കാലു, ആ ഓട്ടത്തിനിടയിൽ പുനർജീവിപ്പിക്കപ്പെട്ട ആളുകൾ അവർ പറയും, യാ വൈലന ഞങ്ങളുടെ നാശമേ, വൈലുൻ നാശം എന്നാണ് അർത്ഥം. യാ വൈലന ഞങ്ങളുടെ നാശമേ, മൻ ആരാണ് ബഅസന ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാലു അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ആരാകുന്നു ബാസന ഞങ്ങളെ ജീവിപ്പിച്ചത്, മിമ്മർക്കതിന, ഞങ്ങളുടെ ഉറക്കസ്ഥലത്തു നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്? ഹാദാ, ഇത്, മാ വഅദ റഹ്മാൻ, മാ വഅദ, കരാർ ചെയ്തതാണ്, അർറഹ്മാൻ, പരമകാരുണ്യകൻ, അഥവാ അള്ളാഹു കരാർ ചെയ്ത കാര്യമിതാണ്. ആ അള്ളാഹു കരാർ ചെയ്തിരുന്ന കാര്യമുണ്ടായിരുന്നല്ലോ, അതാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരുന്നതും, പ്രവാചകന്മാർ പറഞ്ഞിരുന്ന ആ സത്യം, പരമകാരുണ്യകൻ കരാർ ചെയ്തിരുന്ന ആ കാര്യം, അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹാദാ, ഇത്, മാ വഅദ റഹ്മാൻ, പരമകാരുണ്യകൻ കരാർ ചെയ്തതും, വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. ഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിൻ മർക്കദിന, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ്റെ കരാർ തന്നെയാണ്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്? രണ്ട് രൂപത്തിൽ അത് വിശദീകരിക്കപ്പെട്ടതായി ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, പരലോകത്ത് പുനരുന്നേൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ചെറിയ മയക്കം, ഒരു ഉറക്കം ഖബറിൽ മനുഷ്യനുണ്ടാകും എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതേസമയം ഖബർ രക്ഷാശിക്ഷകളുടെ ലോകമാണ്. ശിക്ഷയും രക്ഷയും ഖബറിലുണ്ടാകും. അത് തർക്കത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമായ, ധാരാളം ഹദീസുകളിൽ വ്യക്തമായ സംഗതിയാണ്. ആ ശിക്ഷ പരലോകത്തെക്കുറിച്ച് ആപേക്ഷികമായി, ഖബറിലെ ശിക്ഷ വളരെ ശക്തമാണെങ്കിലും അത് പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏറെക്കുറെ കുറച്ചൊരാശ്വാസമായിരുന്നു. അതിനുശേഷം ഇതാ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മഹ്ഷറിൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു സംസാരമാണ് ഇവിടെ ഈ വാചകങ്ങൾ കൊണ്ട്, വിലാപവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് പല വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ ലഭിച്ചാലും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നാലും, മുന്നറിയിപ്പുകൾ നൽകിയാലും അതിനെയെല്ലാം അവഗണിച്ചു ജീവിക്കും. അത് മനുഷ്യൻ്റെ ഒരു പൊതു രീതിയാണ്. പലപ്പോഴും തങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴാണ് വിലപിക്കുക? റിസൾട്ട് വരുമ്പോഴാണ്, അല്ലേ? റിസൾട്ട് വരുമ്പോഴാണ്. ജീവിതത്തെ സീരിയസായി, ഗൗരവമായി കാണാത്ത പല ആളുകൾ, അവർ അവരുടെ ജീവിതത്തിൻ്റെ മിക്ക സമയവും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടി മാറ്റിവെച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം നന്നായി ചെയ്തില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്ന ആളുകൾ പലപ്പോഴും വിലപിക്കാറുള്ളത്. എന്നതുപോലെയാണ് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ മറികടന്നു, വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകളെ അവഗണിച്ചു കളഞ്ഞു, ഉത്ബോധകരുടെ ഉത്ബോധനത്തെ പരിഹാസപൂർവ്വം തള്ളിക്കളയുന്ന ആളുകൾ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പിന്നെ വിലപിക്കുകയാണ്. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കടന്ന് വിലപിക്കുകയാണ് അല്ലേ? മരിക്കാങ്ങനെ മരണം മുന്നിൽ കാണുമ്പോൾ പറയും, പടച്ചോനെ കുറച്ചും കൂടെ സമയം തരുമോ, ഞാൻ നന്നായി ജീവിക്കാം. പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മഹ്ശറയിൽ കിതാബ്, കർമ്മരേഖ കയ്യിൽ കൊടുക്കുമ്പോൾ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, എനിക്ക് നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. യാ ലൈത ഹാകാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വിലപിക്കുകയാണ്. നരകത്തെ കാണുമ്പോൾ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിലപിക്കുകയാണ്. എന്താ പറയുന്നത്? ലൗ കുന്ന നസ്മഉ ഔ നഖിൽ മാ കുന്ന ഫി അസ്ഹാബിസ് സഗീർ, അന്ന് ആളുകൾ പറയുന്നതൊന്ന് കേട്ടാൽ മതിയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നരകത്തിൽ ആളാകുമായിരുന്നില്ല. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ വിലപിക്കുകയാണ്. പടച്ചോനെ ഒന്ന് കരകയറ്റി തരുമോ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ, നരകത്തിൽ കടന്ന് വിലപിക്കുകയാണ്. ആ രൂപത്തിലുള്ള വാക്കുകളാണ് മനുഷ്യനെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമ്പോൾ അവൻ്റെ ഒരു വിലാപമായി, അവൻ്റെ ഒരു ഞെട്ടലിൻ്റെ വാചകമായി, എല്ലാ പ്രതീക്ഷകളും മറ്റുപോയതിൻ്റെ ഒരു സംസാരമായി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അതാണ് അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നത്. കാലു അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിമ്മർഖദിന, ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്. ഹാദാമാവായദ റഹ്മാൻ, അന്ന് ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, അതിനെ ഞങ്ങൾ അവഗണിച്ചു. അല്ലേ, ഖബറിൽ പരലോകത്ത് അവിശ്വസിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചിട്ടും പരലോകത്തെ മറന്നു ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം അറിയാം, ഖബറുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്. അല്ലേ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും എല്ലാം അവഗണിച്ച് പരമാവധി ഐഹിക ജീവിതത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളും അവിടെ എത്തിയാൽ പറയും, മംബഅസനാ മിമ്മർഖദിന ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇദാ, ഇത് അന്ന് അള്ളാഹു നൽകിയ കരാറാണ്. വയഖൂലൂന മതാ ഹാദാൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതാണ്, എവിടെ നിങ്ങളുടെ കരാർ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങളുടെ കരാർ. അവർ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ആ കരാർ നേർക്കുനേരെ കണ്ണു തുറന്ന് ജീവിതാനുഭവമായി സ്വന്തം മുന്നിൽ ആ കരാറിങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിവസ്ത്രരായി നഗ്നഭാതരായി ആളുകൾ പുനരുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന വാചകങ്ങളാണ് ഈ ആയത്തിലൂടെ ഉദ്ധരിക്കുന്നത്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി അവയുടെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെടും. ഫിസൂർ, കാഹളത്തിൽ. ഫഇദാഹും, അപ്പോഴതാ അവർ, മിനൽ അജ്ദാസ്, ഖബറിടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവരായിരിക്കും. ഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനരെഴുന്നേൽപ്പിച്ചത്, പുനർജീവിപ്പിച്ചത്, മിമ്മർഖദിന, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ കരാർ ചെയ്തതാകുന്നു. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞ സത്യവും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ പോകും എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, ജീവിത വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: സൂറ യാസീൻ അടിസ്ഥാനമാക്കിയുള്ള ഖുർആൻ പഠനം ഹൃദയവസന്തം കേട്ടുവല്ലോ. അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മഅരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക്ക് ബിൻ ഒമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു നൂഹ് 25-ാമത്തെ ആയത്താണ് ഇനി. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ ഉദ്ഖിലു നാറ ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ ലഹും മിൻ ഫലം യജിദു ലഹും മിൻ ദൂനി ലഹും മിൻ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിൻ ദൂനി ഇഖ്ഫാ ആണ്, നൂനുസാക്കിനു ശേഷം ദാല്. മിൻ ദൂനില്ലാഹി അൻസാറ അൻസാറ അതും അൻസാറ ലഹു فَلَمْ يَجِدُوا مِنْ فَلَمْ يَجِدُوا لَهُمْ مِنْ دُونِ اللَّهِ أَنْصَارًا فَلَمْ يَجِدُوا
2: فَلَمْ يَجِدُوا لَهُمْ مِنْ دُونِ اللَّهِ أَنْصَارًا
1: أَنْصَارًا وَرَا أَنْصَارًا وقال نوح الرب نوح الرب وندا نوح تنوين ششم را انا ادغام بلاونا لا تذر على الارض من الكافرين ديارا انك ان تذرهم يضلوا عبادك ولا يلدوا الا فالدوا الا മദ് മുൻഫസിൽ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ
2: ഇല്ലാ ഫാജിറൻ കഫാറ
1: റബ്ബി ഗ്ഫിർ ലീ വലി വാലിദയ്യ വലിൽ വലിമൻ ദഖല വലിമൻ ദഖല നൂനുസാക്കിനു ശേഷം ദാല്. ഇദ്ഗാം ഇഖ്ഫാണ്, നിയമം നന്നായിട്ട് മണിക്ക. വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ. സൂറത്ത് അവസാനിക്കാണ്, അപ്പോൾ നമുക്ക് നോക്കാം. മിമ്മ ഖതീആതിഹിം അറിഞ്ഞല്ലേ. مما خطيئاتهم أغرقوا فأدخلوا ناراً

رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات.

0: في يوم كان مقداره 50,000 سنة.
1: في يوم كان مقداره 50,000 سنة.
0: فاصبر صبرا جميلا.
1: فاصبر صبرا جميلا.
0: وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹുമസയുടെ തഫ്സീറിന്റെ ഭാഷാന്തരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
5: തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 104ാം അധ്യായം സൂറത്തുൽ ഹുമസ, അൽ ഹുമസ എന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ 9 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ നല്ല മധുരതരമായിരിക്കുന്ന ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ തന്നെയാണ് സൂറത്തുൽ ഹുമസയുടെ പാരായണം നമ്മളിപ്പോൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ ആയത്തിൻ്റെയും വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്രകാരമാണ് നമുക്കത് മനസ്സിലാക്കാനുള്ളത്. വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലികുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്ന ഇടിച്ച് താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്ന കുറവാക്കി പറയുന്നവരായ. അല്ലദി ജമഅ, അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ച് കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. വഅദ്ദദ, അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തവൻ. യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്നമാ ലഹു, അവൻ്റെ ധനം ആകുന്നു എന്ന്. അഹ്ലദ, അവനെ ശാശ്വതനാക്കി സ്ഥിരവാസിയാക്കിയിരിക്കുന്നു എന്ന്. കല്ല, അങ്ങനെ വേണ്ട. ലയും ബദന്ന, നിശ്ചയമായും അവൻ ഇടപ്പെടും, എറിയപ്പെടും. ഫിൽ ഹുതമ, ഹുതമയിൽ. വമാ അദ്രാക, നിനക്ക് എന്തറിയാം. മൽ ഹുതമ, ഹുതമ എന്താണെന്ന്. നാറുല്ലാഹി, അല്ലാഹുവിൻ്റെ അഗ്നിയാണ്. അൽ മുഖദ, കത്തിക്കപ്പെട്ട, ജ്വലിക്കപ്പെട്ട. അല്ലതി തത്വലിഉ, എത്തിക്കുന്നതായ, കയറി ചെല്ലുന്നതായ. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ. ഇന്നഹാ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുഅസ്വദ, അടച്ചുമൂടപ്പെട്ടതായിരിക്കും. ഫീ അമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ 104-ാം അധ്യായം സൂറത്തുൽ ഹുമസയിലെ ആയത്തുകളുടെ ഓരോ വാക്കർത്ഥങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആവശ്യമാകുന്ന രൂപത്തിൽ അവയെ എഴുതിയെടുക്കാനും കൂടുതൽ പഠിക്കാനും വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇനി ഈ ആയത്തുകളുടെ മൊത്തത്തിലുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവയുടെ വിശദീകരണങ്ങൾക്ക് മുമ്പേ ഈ ആയത്തുകളുടെ ഓരോന്നിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.
1: കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്. അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ
2: ചെയ്യും.
1: ഹുതമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അത് അല്ലാഹുവിന്റെ ജ്വലിക്കപ്പെടുന്ന അഗ്നിയാകുന്നു. ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. തീർച്ചയായും അത് അവരുടെ മേൽ
2: അടച്ചുമൂടപ്പെടുന്നതായിരിക്കും.
1: നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്.
0: മാഷാല്ല, മനുഷ്യന് സംഭവിക്കാവുന്ന, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുര്യോഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മളതിലെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. മഹാനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ എന്താണ് അതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിലെ ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷാന്തരത്തിൻ്റെ മലയാള സംസാരമാണ് അല്ലെങ്കിൽ ശബ്ദമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതോർക്കേണ്ടതുണ്ട്.
3: വൈലുൻ എന്നാൽ നാശം, താക്കീത്, കഠിന ശിക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ലികുല്ലി ഹുമസത്തിൽ ലുമസ, വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ജനങ്ങളെ കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക്. പ്രവർത്തനങ്ങൾ കൊണ്ടും സൂചനകൾ കൊണ്ടും ജനങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരാണ് ഹമ്മാസ്. വാക്കുകളെക്കൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കുന്നവനാണ് ലമ്മാസ്. ഈ രണ്ടു വിഭാഗങ്ങളുടെയും ലക്ഷണം ധനം സമ്പാദിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ഈ സമ്പത്ത് നന്മയുടെ മാർഗത്തിലോ കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിലോ ചെലവഴിക്കുന്നതിൽ അവർക്ക് യാതൊരുവിധ താൽപ്പര്യവും ഇല്ല. അവൻ്റെ അജ്ഞത മൂലം അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഹ്ലദ, അവൻ്റെ ധനം ഇഹലോകത്ത് അവന് ശാശ്വത ജീവിതം നൽകുമെന്ന്. അതിനാൽ തന്നെ അവൻ്റെ സമ്പത്ത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളുമെല്ലാം. എന്നാൽ പിശുക്ക് ആയുസ് നശിപ്പിക്കുകയും വീടുകളെ തകർത്തുകളയുകയും ചെയ്യുന്നതാണെന്നും പുണ്യകർമ്മങ്ങളാകട്ടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണെന്നും അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. ഹത്വമയിൽ, ഹത്വമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ഭയാനകതയും ഭീകരതയും എത്രമാത്രമായിരിക്കുമെന്നാണ് പിന്നീടുള്ള വചനം വിശദീകരിക്കുന്നത്. അതാണ്, അത് അള്ളാഹുവിൻ്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. മനുഷ്യരും കല്ലുകളുമാണ് അതിലെ ഇന്ധനം. ആ തീയിൻ്റെ ശക്തി അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതാണ്. ശരീരം തുളച്ച് ഹൃദയത്തിലേക്കെത്തുമെന്നർത്ഥം. ഈ കഠിനമായ ചൂടിനോടൊപ്പം അവർ അതിൽ തടവിലാക്കപ്പെട്ടവരുമായിരിക്കും. അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽ അവർ നിരാശരാണ്. അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അതിൽ നിന്ന് അവർ പുറത്തു പോകാതിരിക്കാൻ നരകത്തിൻ്റെ വാതിൽ പിന്നിൽ നിന്ന് പൂട്ടിയതായിരിക്കും. അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്കു തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ്. സൂറത്തു സജദ 20-ാമത്തെ വചനം. അതിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അവൻ നമുക്ക് സൗഖ്യവും വിട്ടുവീഴ്ചയും പ്രദാനം ചെയ്യട്ടെ.
0: മാഷാ അല്ലാ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു അൽ ഹുമസ 104-ാം അധ്യായമാണ്. സൂറത്തുൽ ഹുമസ, അതിൻ്റെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആവശ്യമാവിധം അത് വീണ്ടും വീണ്ടും കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുകയും ഇത്തരം ആയത്തുകളിൽ നിന്ന് സൂറത്തുകളിൽ നിന്ന് കൃത്യമായി പാഠമുൾക്കൊള്ളേണ്ടുന്ന ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പാഠമുൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ തഫ്സീർ സഅദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാ അല്ലാ, മറ്റു ദിവസങ്ങളിൽ മറ്റു സമയങ്ങളിൽ മറ്റുള്ള സൂറകൾ ആയത്തുകൾ പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹുമസയുടെ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ അത്തൻസീലിൽ സൂറത്തു അഅ്റാഫ് 109-ാമത്തെ വചനം മുതൽ സൂറത്തു അൻഫാൽ 28-ാമത്തെ വചനം വരെയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖുർആൻ കാരി മുഹമ്മദ് അയ്യൂബ്.